0: திருவல்ல முத்தூர் ஏட்டுமானூர்.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വെക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി തടികൾ വൃത്തിയായി ഒരു

0: ഭംഗിയായി ക്ലീനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തിൽ പടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജയ് ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
2: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇതാ അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 25 സെക്കൻഡും ആയിരിക്കുകയാണ്. അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ കൂടെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട് കേട്ടോ, അത് ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ് അല്ല, ഗുഡ് മോർണിംഗ്.
0: ഓ സോറി, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഞാൻ ഇപ്പോഴും നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നേരെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്ന് നേരെ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് അങ്ങ് എത്തിയിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ അതിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ ഗുഡ് മോർണിംഗ്, പറയൂ രാജപ്പൻ ചേട്ടാ. ആ കേൾക്കട്ടെ, ഇന്ന് ആശംസ ആർക്കാണ്?
1: ഇന്നത്തെ ആശംസ റേഡിയോ ശ്രോതാക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ട്, വെഡിങ് ആഘോഷിക്കുന്നവരുണ്ട്, പിന്നെ റേഡിയോ കൂട്ടുകാർക്കും പേരുണ്ട്. അവർക്കെല്ലാം നല്ല
0: ഓക്കെ, താങ്ക് യു സോ മച്ച് രാജപ്പൻ ചേട്ടാ. അപ്പൊ രാജപ്പൻ ചേട്ടന് ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്ത ഗുഡ് ഈവനിങ്ങുമായി ഞാൻ അടുത്ത സോങ്സ് ആൻഡ് ഡിമാൻഡിൽ കേൾക്കാം
1: കേട്ടോ.
0: ഏതാ
1: നാക്കുപഴം?
0: പിന്നെ സ്ലിപ്പ്, പിന്നെ അത് ആർക്ക് സംഭവിക്കാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ ചേട്ടാ, അപ്പൊ സന്തോഷം. അപ്പൊ ആശംസകൾ ഒരിക്കൽ കൂടി. അപ്പൊ നമ്മുടെ രാജപ്പൻ ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് ഒന്ന് പോകാം. അടുത്ത മെസ്സേജ് ഇവിടെ അയച്ചിരിക്കുന്നത് നമ്മുടെ വിജയമ്മ ചേച്ചി. ശുഭദിനം. ഇന്നലെ, ഇന്ന്, നാളെ 3 ദിവസമാണ് ഈ ലോകം. ഇന്നലകൾ മാഞ്ഞുപോയി, അവ തിരികെ വരില്ല. നാളെ എന്നത് ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് അത് നിങ്ങളുടേതാണ്, അത് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജാണ്. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഈ നിമിഷത്തിൽ ജീവിക്കൂ എന്ന് പറയും അല്ലേ. കഴിഞ്ഞതിനെ കുറിച്ചും നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ് വിജയമ്മ ചേച്ചിയും ആ ഒരു മെസ്സേജിലൂടെ പറഞ്ഞിരിക്കുന്നത്. വിജയമ്മ ചേച്ചിക്ക് ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് അടുത്ത കോളർ. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ഹലോ അമൃത.
0: രേഖുച്ചേട്ടാ പറയൂ. അയ്യോ പിന്നെ ഹാപ്പി ആയിട്ട് പോകുന്നു. രേഖുച്ചേട്ടൻ അടിപൊളിയായിട്ട് പോന്നോ? പിന്നല്ല. അപ്പൊ ഇന്ന് ആശംസ ആർക്കാണ്? എല്ലാവർക്കും നല്ലൊരു ആശംസ അല്ലേ. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ, സ്പെഷ്യൽ ആയിട്ട് ആർക്കും ഇല്ല. ഓക്കെ രഘുചേട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. രഘുചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും നല്ല അടിപൊളിയൊരു ആശംസിക്കുന്നു. എനിക്കതൊന്നും കേൾക്കണ്ട, എല്ലാവർക്കും ആശംസ പറയുന്നു. ദാ വന്നു, ദേ പോയി രഘുചേട്ടൻ. ഇനി നമുക്ക് പ്രേമചേച്ചി. പ്രേമചേച്ചിയും അതേ ഒരു മെസ്സേജാണ് അയച്ചത് കേട്ടോ. ഇന്നലെ, ഇന്ന്, നാളെ 3 ദിവസമാണ് ഈ ലോകം. ഇന്നലകൾ മാഞ്ഞുപോയി, അവ തിരികെ വരില്ല. നാളെ എന്നത് ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഇനി അത് നിങ്ങളുടേതാണ്, അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ആ ഒരു സെയിം മെസ്സേജ് ആണ്. അപ്പൊ പ്രേമചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് അമൃത കാർത്തിക.
0: എന്റെ ദൈവമേ, ഇത് ആരാണിത്? ഇത് എവിടെയാണ്?
3: ഇതാണ് അമൃത.
0: ആ സുലഭ ചേച്ചി, എവിടെയാണ്? ഒരു ഒരു ഒരു തിരക്കാണോ? ജോലിയുമായുള്ള തിരക്കിലാണോ?
3: ഓക്കെ,
0: ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ?
3: സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ, ജോലിക്കൊക്കെ നേരത്തെ പോകേണ്ടതുകൊണ്ട് ഒരു ഇത്തിരി ഒരു ടെൻഷൻ
0: ആണോ? ഓക്കെ ഓക്കെ. അല്ല, നമ്മുടെ ജോലി അതും നടക്കണമല്ലോ അല്ലേ. എന്നാലും സമയമൊക്കെ കണ്ടെത്തി
3: റേഡിയോയ്ക്ക് കറക്റ്റ് ആയിട്ട് ഗുഡ് മോർണിംഗ്
0: അല്ല, അത് ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇതുപോലെ സമയം കിട്ടുമ്പോ അതനുസരിച്ച് വിളിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ,
3: എന്റെ പ്രിയപ്പെട്ട ദീപ്തിവർത്തിന്റെ മകൻ ആരവിന്റെ 22-ാമത്തെ പിറന്നാളാണ്.
0: ഓക്കെ,
3: അപ്പൊ ആ മോനെ എല്ലാവിധ പിറന്നാൾ ആശംസകൾ പറയുന്നു.
0: ഓക്കെ,
3: പിന്നെ നമ്മുടെ മഞ്ജു കൃഷ്ണകുമാറിനെ ഇന്നലെ തിരുവല്ല വെച്ച് കണ്ട് വളരെ സന്തോഷം.
0: അപ്പൊ
3: മഞ്ജുവിനും കുടുംബത്തിനും ഒരു നല്ല ദിവസത്തിന്റെ ആശംസ. പിന്നെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോൾക്കും ഒരു നല്ല ദിവസത്തിന്റെ ആശംസ.
0: ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ ആരും

0: ഒരു മെസ്സേജിനായി ഒരു കോളിനായി കാത്തിരിക്കും. ഒത്തിരി സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ്. ഇതിലൊരു സങ്കടം എനിക്ക് തോന്നുന്നില്ല. അനിൽ ചേട്ടാ എന്ത് പറ്റി, ആരാണ് മറന്നത്? ഹായ് അമൃത, കാർത്തിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ദീപക്കുട്ടി, അപ്പൂസ്കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിൽ ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അനിൽ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് അടുത്ത കോളറിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
1: സുപ്രഭാതം
0: ജയരാജേട്ടാ, എന്തൊക്കെയുണ്ട്? അയ്യോ ജയരാജേട്ടാ, ഭയങ്കര സന്തോഷം കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോഴാണെന്നേ ഞങ്ങൾക്കൊരു, കാരണം മറ്റേ റിവൈൻഡ്, നമ്മൾ റിവൈൻഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അങ്ങനെയല്ല, നമ്മൾക്ക് ഒരു ദിവസം, അതായത് ഇപ്പം ഞാനും ദീപ ഞങ്ങൾ രണ്ടുപേര് വരുന്ന ഒരു ദിവസം നമ്മള് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ്. അപ്പോ എന്തായാലും ആരാണോ അയക്കുന്നത് അവരെ നമ്മൾ നേരത്തെ ഇൻഫോം ചെയ്യും. ഓക്കെ,
1: ആ
0: അപ്പൊ അയച്ചേക്കണം കേട്ടോ. ആ ഓക്കെ, നിങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് റിവൈൻഡിന്റെ തുടക്കത്തില്. ആ ഓക്കെ, നിങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് റിവൈൻഡിന്റെ തുടക്കത്തില് തകർത്തിരുന്നത്. ഓക്കെ ജയരാജേട്ടാ, വിളിച്ചതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ ഇന്ന് ആശംസ ആർക്കാണ്?
1: അയ്യോ
0: ഭയങ്കര സന്തോഷം, ആ വാക്കുകൾക്ക്
1: നന്ദി.
0: സ്നേഹം ജയരാജേട്ടാ, അപ്പൊ ആ ഒരു വാക്കുകൾക്ക് നന്ദി, സ്നേഹം ഹൃദയത്തിൽ നിന്ന് അറിയിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ജയരാജേട്ടന്റെ ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ ചേട്ടാ, ഓക്കെ. ജയരാജ് വാപ്പാല, ജയരാജേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അപ്പൊ ജയരാജേട്ടനും ഫാമിലിക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അടുത്ത നമ്മുടെ മെസ്സേജിലേക്ക് പോകുന്നു. ഇത് അയച്ചിരിക്കുന്നത് നമ്മുടെ ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇതൊന്ന് എടുത്തോട്ടെ. അവസരങ്ങൾ നമുക്കായി കാത്തു നിൽക്കാറില്ല. ശരിയാണ്, ഒരു വഴി അടയുമ്പോൾ മറ്റൊന്ന് തുറക്കപ്പെടും. അതും വളരെ ശരിയാണ്. ഇനി തുറന്നില്ലെങ്കിൽ പോലും അത് തള്ളി തുറന്ന് മുന്നേറാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. വളരെ കറക്റ്റ്. വെറുതെ ഇരിക്കുന്നവർക്ക് ഒന്നും നേടാനാവില്ല. ലക്ഷ്യബോധത്തോടെ ഉറച്ച തീരുമാനം എടുക്കുന്നവർക്ക് മാത്രമേ വിജയിക്കാനാവൂ. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പ്രതിസന്ധികൾ സ്വാഭാവികമാണ്. പാതിവഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങുക എളുപ്പവുമാണ്. എന്നാൽ നേടിയെടുക്കും എന്ന ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയാൽ എത്ര വലിയ പ്രതിബന്ധങ്ങളെയും മറികടന്ന് നമുക്ക് വിജയ തീരമണയാം. ഓർക്കുക, നമ്മുടെ തീരുമാനങ്ങളുടെ ആഴമാണ് നമ്മുടെ വിജയത്തിന്റെ അളവുകോൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. ആബിത, ശുഭദിനാശംസകൾ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മെസ്സേജ്. കറക്റ്റ് അല്ലേ? നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അല്ലാതെ എനിക്ക് സ്വപ്നമുണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട്, അതിങ്ങ് എൻ്റെ കൈകളിലേക്ക് വരുമെന്ന് ചിന്തിച്ചിരിക്കുന്നത് വളരെ വലിയ മണ്ടത്തരമാണ്. അങ്ങനെ ഇരിക്കാന്നല്ലാതെ ഒരു രീതിയിലും നമ്മൾ സക്സസ് ആവില്ല. ഇനി ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എപ്പോഴും നമുക്ക് എളുപ്പമല്ല. അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഫേസ് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ, നേടുന്ന കാര്യങ്ങൾക്ക് എന്നും ജീവിതത്തിൽ നമുക്കൊരു മൂല്യമുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾക്കായി നമ്മൾ എപ്പോഴും പ്രവർത്തിക്കുക, മനസ്സ് വയ്ക്കുക, നേടിയെടുക്കുക, ലക്ഷ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ആബിത ചേച്ചിക്ക് നേർന്നുകൊണ്ട് അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ഗുഡ് മോർണിംഗ്, നമസ്കാരം.
0: ആ ഗീത ചേച്ചി,
2: എന്തോ
0: പറയൂ ഗീത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ആശംസകൾ ആർക്കാണ്?
2: സുഖമായിട്ട്.
0: ഓക്കെ, അപ്പൊ ഇന്ന് ആശംസ ആർക്കാണ്?
2: ഇന്നത്തെ ആശംസ എന്റെ 4-ാം വാർഡിലെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, വാർഡ് കൗൺസിലറാണ് ആശാ സജീവ്. അവര് ഇവിടെ ചുമത്രയിൽ ഒരു ഹോസ്റ്റൽ കട ഇന്ന് ഉദ്ഘാടനം അത്രയ്ക്ക്.
0: ഓ അടിപൊളി.
2: നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന് ലേഖ എന്ന് പറഞ്ഞ ആളാണ് വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ അതിന് ഈ ആശംസകളും നേരുന്നു. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ, മഹാദേവന്റെ അനുഗ്രഹം പ്രത്യേകിച്ച് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ഫാമിലിക്ക്. അത് പറയാനാണ് വിളിച്ചത്.
0: അപ്പൊ ഭയങ്കര സന്തോഷം ചേച്ചി, നമ്മുടെ ഒരു സ്വപ്നമാണ് അല്ലേ അതൊക്കെ എന്ന് പറയുന്നത്
2: അല്ലേ?
0: ജീവിതത്തില് നമുക്ക് മുന്നേറാനായിട്ടുള്ള അവരുടെ ഒരു സ്വപ്നത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു സക്സസ് ആവട്ടെ. ഇനിയും ഇനിയും ഇനിയും ഉയർച്ചകളിലേക്ക് ആ ഒരു സ്ഥാപനം മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശ എന്നല്ലേ പറഞ്ഞേ? ആശ അല്ലേ?
2: ആശ ചേച്ചിക്കും ഫാമിലിക്കും.

0: നല്ലൊരു ശുഭദിനം നേരുന്നു. വൈകിട്ട് ഞാന് ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഗുരുവായൂരിന് പോകുന്നു.
1: ഓ ശരി ചേച്ചി, അപ്പൊ എല്ലാം യാത്രയൊക്കെ ഭംഗിയാവട്ടെ. അപ്പോ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ.
0: ഓക്കെ.
1: അപ്പൊ ഗീത ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത നമ്മുടെ മെസ്സേജിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ് അമ്രു. മാക് ഫാസ്റ്റിലെ കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും സ്നേഹ നിർഭരമായ പ്രഭാത വന്ദനം. കർമ്മ മണ്ഡലങ്ങളിൽ സന്തോഷത്തിന്റെ കുളിർത്തെന്നലും മനസ്സുകളിൽ സമാധാനത്തിന്റെ നിലാവും നിറയുന്ന ശ്രേഷ്ഠമായൊരു ദിനമായി ഈ പകൽ ശോഭിക്കട്ടെ. ഈ വാക്കുകൾ ആരുടേതാണെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം ഈ വാക്കുകൾ നമ്മുടെ സിറാജ് ചേട്ടൻ്റെതാണെന്നുള്ളത് നമുക്ക് കണ്ണടച്ച് നമുക്ക് പറയാനായിട്ട് പറ്റൂല്ലേ. കാരണം സ്നേഹ നിർഭരമായ കർമ്മ മണ്ഡലം, ശ്രേഷ്ഠം, ഇതൊക്കെ. അപ്പോൾ സിറാജ് ചേട്ടാ, സിറാജ് ചേട്ടൻ്റെ ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. നല്ല നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശരിക്കും ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾ ഭാഷയോട് കുറച്ചും കൂടി അങ്ങ് അടുക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അല്ല ചില സിറ്റുവേഷനിലൊക്കെ നമുക്ക് കുറച്ചും കൂടി പല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്, അതായത് പല വാക്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടി സിമ്പിളാവുന്നുണ്ട് ഇങ്ങനെ. അപ്പം താങ്ക് യു, അതിന് ഒരു നന്ദി സിറാജ് ചേട്ടൻ നേരുന്നു. അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
0: ഗുഡ് മോർണിംഗ്. നമസ്കാരം.
1: ഗുഡ് മോർണിംഗ്.
0: ഞാൻ മോഡെ കൊടുക്കാവേ.
1: ആ
2: ഹലോ.
1: ഹലോ, ഇതാരാണ്?
2: അനിക കൃഷ്ണൻ.
1: അനിക കൃഷ്ണൻ. ഓക്കേ, അനിക കൃഷ്ണൻ. അപ്പോ എവിടുന്നാണ് കുഞ്ഞു വിളിക്കുന്നേ?
2: സുമത്ര.
1: മഞ്ജു ചേച്ചിയുടെ മോളാണോ? മഞ്ജു. ഓഹോ, ഓക്കേ. അനിക, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലേ? സ്കൂളിൽ പോകണ്ടേ?
2: സ്കൂളിൽ പോണം.
1: അത് പറ, അതാണ് അമ്മ പറഞ്ഞത് മോളുടെ കൈ കൊടുക്കാം, അല്ലെങ്കിൽ അമ്മ ഇപ്പം ആശംസയും പറഞ്ഞ് പോകേണ്ട സമയമായി അല്ലേ. ഏ, പറയൂ, എന്താണ് കൂട്ടുകാരിയുടെ പേര്? ബെസ്റ്റ് ഫ്രണ്ട് ആണോ? അയ്യോ, കേക്കണ്ട കേട്ടോ. ഓക്കെ, പുതിയ സ്കൂളിൽ പോയപ്പോ കിട്ടിയ കൂട്ടുകാരിയാണ്, ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ആ ശരി, എന്താ പേരെന്തായിരുന്നു? ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്തായിരുന്നു?
2: സുഹാനി.
1: ഒന്നുകൂടെ പറയോ മോളെ. സുഹാനി. ഹലോ, കേക്കാമോ? ഹലോ.
2: ഹലോ,
1: എന്താ പേര്? എന്താ പറഞ്ഞു? സുഹാനി എന്നാണോ പേര് പറഞ്ഞേ? ഓ, ഒരു വെറൈറ്റി നെയിം ആണല്ലോ. അപ്പോൾ കൂട്ടുകാരിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇനിയും ഒരുപാട് ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ. ആ ഹലോ,
0: പിന്നെ ബാക്കി ഞാൻ പറയാം.
1: ആ ചേച്ചി, ഞാൻ പറഞ്ഞു.
0: ഗീതാൻ്റെ പറഞ്ഞല്ലേ ഒരു കടയുടെ ഉദ്ഘാടനം. അപ്പൊ അവർക്ക് ഒരു ആശംസ. ഗീതാൻ്റെ നാളെ ഗുരുവായൂർ പോകുന്നുണ്ട്, അതിന് ഒരു ആശംസ.
1: ഓ ശരി ശരി ശരി.
0: ഓ, ഇന്ന് വൈകിട്ട് പോവാ.
1: ശരി, ഓക്കെ ചേച്ചി.
0: അപ്പൊ കാതോരം കുടുംബത്തിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും.
1: ഓക്കെ ചേച്ചി. അപ്പോ അനിക്കയോട് പറഞ്ഞേക്ക ഞങ്ങളുടെ ആശംസകൾ നമ്മുടെ സുഹാനി അല്ലേ.
0: സുഹാനി.
1: ആ സുഹാനിക്ക്
0: കേൾക്കാഞ്ഞത്.
1: ഓക്കെ ചേച്ചി, അപ്പൊ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ചേച്ചിക്കും ഫാമിലിക്കും നേരുന്നു കേട്ടോ. മഞ്ജു ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. ഒന്നുമില്ലാതെ ഈ ഭൂമിയിലേക്ക് വരുന്ന നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാനായി കഷ്ടപ്പെടുന്നു. അവസാനം കഷ്ടപ്പെട്ട് നേടിയതെല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ പോകുന്നു. അതാണ് ജീവിതം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. അമൃതക്കുട്ടിക്കും നല്ലൊരു ആശംസ. റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും ആശംസകൾ. മിനി റെജി, എല്ലാത്തിനെയും നമ്മൾ അങ്ങ് പോസിറ്റീവായിട്ട് കാണുക അല്ലേ മിനി ചേച്ചി. നമ്മൾ ഇനി ഇതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്നില്ലാതെ പോകുന്നു അങ്ങനെ അല്ല ഉള്ള കാലം അല്ലേ ഈ ഒരു ജീവിതത്തിൽ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒപ്പം ആരെ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും എങ്ങനെ അവരോടൊരു ദോഷം ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലേ. കാരണം നമ്മളാൽ ആരും ആരുടെയും ഒരു കണ്ണ് നിറയാതിരിക്കുക, അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഒരു ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുന്നത്. അപ്പോൾ മിനി ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്. റേഡിയോയുടെ വോളി ഒന്ന് കേക്കുക. ഞാൻ പറയുന്നതും ചേച്ചി പറയുന്നതൊക്കെ ഞാൻ പിന്നെയും കേക്കുക.
3: ആണോ?
1: ആ ഓക്കെ, ഇപ്പൊ സെറ്റ്. ആ പറഞ്ഞോളൂ, ഇത് ആശംസ ആർക്കാണ്? എന്താണ് അവിടെ
0: ഇന്നത്തെ ആശംസ? ഗീത ചേച്ചി പറഞ്ഞ ആശയത്തിന്റെ ഇത് തുടങ്ങുന്നു
1: പറഞ്ഞല്ലോ,
0: അതിനൊരാശംസ നേരുന്നു. ഗീത ചേച്ചി ഇന്ന് വൈകിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ്. അപ്പം ചേച്ചിക്കും കൂടെ പോകുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. ഭഗവാനെ കണ്ട് തൊഴുത് സന്തോഷത്തോടുകൂടി കട്ടേന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ള എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. സുരാജിനും കുടുംബത്തിന് ഒരു ആശംസ നേരുന്നു. പ്രസാദിന് സുരക്ഷയുടെ മറ്റെല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ആശംസ നേരുന്നു. അതോടെ കുടുംബത്തിന് പ്രത്യേക ഒരു ആശംസ. അമൃതയ്ക്കും ദീപയ്ക്കും അപർണയ്ക്കും
1: ഓക്കെ ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ.
0: ഓക്കെ,
1: അപ്പൊ നമ്മുടെ ആത്മാ ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അമ്പിളി ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. ഹായ് റേഡിയോ മൈക്ക് ഫാസ്റ്റ് മോളിസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ബർത്ത്ഡേ ഉള്ള ചന്തുവിനും ആരവിനും അനിൽ പറഞ്ഞവർക്കുള്ള വെഡിങ് ആനിവേഴ്സറിയും ഹാപ്പി ഡേ ആശംസകൾ അറിയിക്കുന്നു എല്ലാവർക്കും. പിന്നെ സൗഹൃദവാണിയിലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും റേഡിയോ ഫാമിലിക്കും, അപ്പൂസിനും അമ്രൂസിനും ദീപൂസിനും അനിലിനും സിറാജിനും നദിറ വിജയമ്മ ചേച്ചി മോൾക്കും കുടുംബത്തിനും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്പിളി ചേച്ചി, അതായത് ഇന്ന് ബർത്ത്ഡേയും അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്കെല്ലാം ഒരു നല്ല ദിവസത്തിൻ്റെ ആശംസകൾ നമ്മുടെ അമ്പിളി ചേച്ചി അറിയിച്ചു കഴിഞ്ഞു. അമ്പിളി ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. കണ്ണൂർ ജില്ലയിലെ മുണ്ടേപ്പറമ്പ് എന്ന സ്ഥലത്ത് നിന്നും പ്രശാന്തൻ, ഷീബ, പ്രത്യുഷ്, പാർവതി, പ്രശാന്ത്, മോഹനൻ ചേട്ടൻ, പുഷ്പ ചേച്ചി, അർച്ചന, ശാന്തമായ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. പ്രശാന്ത് കണ്ണൂറും, അപ്പോൾ പ്രശാന്ത് അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ചേട്ടാ നല്ലൊരു ദിവസമാവട്ടെ, മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്നും ആശംസിക്കുന്നു. സുലഭ ചേച്ചി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുലഭ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നേരുന്നു. ഗുഡ് മോർണിംഗ് അമൃതകുട്ടി, ഞാൻ ഷീബ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന സിന്ധു കവിയൂരിന്റെ ആംഗ്ലയുടെ മകൻ ചന്തു കുട്ടന്റെ ചിറ്റപ്പൻ അല്ലെ, ചിറ്റപ്പന്റെ മകൻ ചന്തുകുട്ടന്റെ ബർത്ത്ഡേ ആണ്. മോൻ 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, സൗഹൃദവാണി കൂട്ടുകാർക്കും ഒരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷീബ ചേച്ചിയുടെ മെസ്സേജ്. ഷീബ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളും നേരുകയാണ്. ഗീതയ്ക്ക് നല്ലൊരു ആശംസ ഒരു നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മിനി ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ മിനി ചേച്ചി, അടുത്ത മെസ്സേജ്. നിനക്ക് വേദനിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും വേദനിക്കുമെന്ന ചിന്ത ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായാൽ ആർക്കും ആരെയും വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ കഴിയില്ല. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. അമൃതമോൾക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹാശംസകൾ. മൈക്ക് ഫാസ്റ്റ് റേഡിയോ വഴി കിട്ടിയ അജി ലിജോയുടെ ജന്മദിനമാണ്. അജിക്ക് 1000 ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ പ്രാർത്ഥനയോടെ നേരുന്നു. ഓക്കെ, അപ്പോൾ നദീർത്തിക്ക് ഫാമിലിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അപ്പോൾ അജി ലിജോ, അജി ചേച്ചിക്കും ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥനകൾ നേരുകയാണ്. അങ്ങനെ അങ്ങനെ നമ്മുടെ സമയം ദാ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ 7 കഴിഞ്ഞ് 53:30 ആയിട്ടുണ്ട്. ഇനി ആശംസകൾ അതുപോലെ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, അങ്ങനെ സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരുടേതുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക്. വിളിക്കേണ്ട നമ്പർ 0469-2730-333, കാരണം നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ അങ്ങനെ ഒരുപാട് മെസ്സേജുകളൊക്കെ ഇതാ നമുക്ക് വന്നു, നേരിട്ട് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതല്ലാതെ മെസ്സേജിലൂടെയും ആശംസകൾ ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയ ശ്രോതാക്കളുണ്ട്, അവർക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം 7 അങ്ങോട്ട് കഴിഞ്ഞു, 54 ആയതേയുള്ളൂ ആ ഒരു ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം ആയതേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഒരു എന്തുമാണെങ്കിലും അതൊന്ന് ചിന്തിച്ച് നല്ലൊരു തീരുമാനമെടുത്തുകൊണ്ട് ഈ ഒരു ദിവസത്തെ മനോഹരമാക്കി കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ, കഴിയണം എന്ന് ആശംസിക്കുകയാണ്. എന്നാലും നമ്മുടെ ലാസ്റ്റ് ലക്കി കോളർ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഇത് ആരാണ്? സുഭദ്ര ചേച്ചി. പറയൂ സുഭദ്ര ചേച്ചി, പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ നമ്മുടെ സമയം. ആണോ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കുവോ, എനിക്ക് ക്ലിയർ ആവുന്നില്ല. അയ്യോ, എന്നിട്ട് ഇപ്പൊ കിട്ടി? ശരി ശരി, പറഞ്ഞു, ആശംസ പറഞ്ഞു പെട്ടെന്ന്.
3: റേഡിയോ കേൾക്കുന്നവർക്കും പിന്നെ വെഡിങ് ആനിവേഴ്സറിയും
0: പിറന്നാളൊക്കെ ഉള്ളവർക്ക് എല്ലാ
1: ആശംസകളും.
0: നിങ്ങൾക്ക് മൂന്ന് പേർക്കും.
1: ഓ താങ്ക് യു സോ മച്ച്. അപ്പൊ സുഭദ്ര ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇനി വിളിക്കുമ്പോൾ റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ലക്കി കോളർ സുഭദ്ര ചേച്ചി ആയിരുന്നു കേട്ടോ. സുഭദ്ര ചേച്ചിക്കും നല്ലൊരു ആശംസ നമ്മള് നേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ്. ഗുഡ് മോർണിംഗ് അമൃതമോളെ, ഇന്ന് ബർത്ത്ഡേ, മറ്റ് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ആശംസ കൊടുക്കണേ. എന്റെ കാതോരം ഗ്രൂപ്പിലെ പ്രിയ കൂട്ടുകാർക്കും അനിൽ, സാജൻ, സജ്നു, ഉണ്ണിച്ചേട്ടൻ, വിജയമ്മ ചേച്ചി, സിന്ധു, കവീർ, സുലഭ, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഗീത ചേച്ചിക്ക് ഹാപ്പി ജേർണി എന്നും പറഞ്ഞുകൊണ്ടാണ് പുഷ്പ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പൊടിയാടിയിൽ നിന്നും. ഒപ്പം എന്റെ കാതോരം ഗ്രൂപ്പിലെ പ്രിയ മുത്തുമണി അന്നക്കുട്ടിയുടെ മകൾക്കും ഹാപ്പി ജേർണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുഷ്പ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സ്നേഹമുള്ള മനസ്സിന് സ്നേഹപൂർവ്വം ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലേഖ ചേച്ചിയുടെ മെസ്സേജ്. ലേഖ ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് അമൃത, കൃത്യം 7:45 എഴുന്നേറ്റു, ഉറങ്ങാൻ കിടന്നത് പുലർച്ചെ 2 മണിക്കാണ്. കാരണം അറിയാമല്ലോ, യെസ്, ഫുട്ബോൾ അല്ലേ കാരണം. അമൃതയ്ക്കും പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം നേരുന്നു. സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. ആന്റണിച്ചേട്ടനും ഫാമിലിക്കും നല്ലൊരു ദിവസത്തിന്റെ, ഇന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളും ഏറ്റവും മനോഹരമാവാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആശംസകളൊക്കെ ഇങ്ങനെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാനും ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയുന്നു. എല്ലാവർക്കും നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ വീണ്ടും ഒത്തുചേരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും പോകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 8 o'clock. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തിൽ പടി തുകലശ്ശേരി തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തിൽ പടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
3: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

പക്ഷികൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പൂ.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
3: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജെ അമൃത കാർത്തിക. അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ TC ഇല്ലാതെ അംഗീകാരമുള്ള സ്കൂളുകളിൽ ചേരാൻ അടുത്ത അധ്യയന വർഷം മുതൽ അനുവദിക്കില്ല. പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് ഈ വർഷം TC ഇല്ലാതെ അംഗീകാരമുള്ള സ്കൂളുകളിൽ ചേരാൻ അനുമതി നൽകിയത്. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ അംഗീകാരമില്ലാത്ത സ്കൂളുകൾ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് ഇപ്പോഴും അംഗീകാരമില്ലാത്ത സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മലയാളിയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് പുതു ചിറകേകി. പാലക്കാട് കുടുംബവേരുകളുള്ള നാസ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക്. ബഹിരാകാശം കീഴടക്കുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടമായാണ് ഈ സ്വപ്ന സഞ്ചാരം. വെള്ള സ്പേസ് സ്യൂട്ട് അണിഞ്ഞ് സഹയാത്രികർക്കൊപ്പം കോസ്മാട്രോമിൽ നിന്ന് ബഹിരാകാശ പേടകത്തിലേറുമ്പോൾ 3.5 കോടി മലയാളികളുടെ അഭിമാനം വാനോളമുയർന്നു. ഭാര്യ അന്യയുൾപ്പെടെ ചുറ്റുമുള്ളവരോട് അനിൽ കൈവീശി യാത്ര പറഞ്ഞു. അത് സ്ക്രീനിൽ കണ്ട ലോകമെമ്പാടുമുള്ള മലയാളികളും തിരിച്ച് മനസ്സിലെങ്കിലും ആശംസകൾ നേർന്നു. കസാഖ്സ്ഥാനിലെ ബൈക്കനൂരിലുള്ള റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാത്രി 8:17 അനിലും സംഘവും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചത്. ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളിലും യുവാക്കളിലും ഖരമാലിന്യ ചട്ടങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ശുചിത്വ മിഷൻ ബിൻവിൻ ഗോൾ ചലഞ്ച് സംഘടിപ്പിക്കുന്നു. 15 രാവിലെ 10 പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ കളക്ടർ എ നിസാമുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായ കുടുംബാംഗങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ, അതായത് വെള്ള നീല മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ 17 വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. തിരുവല്ല കുമ്പഴ റോഡിൽ സെൻട്രൽ ജംഗ്ഷൻ മുതൽ കുമ്പഴ വരെയുള്ള ഭാഗത്ത് ഗതാഗത നിയന്ത്രിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് നേരത്തെ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയിലേക്ക് അഗ്നിവീർ തസ്തികകളിലേക്ക് അവിവാഹിതരായ യുവതി യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 26 രാത്രി 11 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. September 22-23 തീയതികളിലാണ് ഓൺലൈൻ പരീക്ഷ. വിശദമായ വിജ്ഞാപനം ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. മരിച്ച പെൻഷൻകാരുടെ പണം ട്രഷറികളിൽ നിന്ന് പിൻവലിക്കുന്നവരെ പിടികൂടാൻ മുന്നറിയിപ്പുമായി ട്രഷറി ഡയറക്ടർ. കർശന നടപടിക്ക് ജില്ലാ സബ് ട്രഷറി ഓഫീസുകളോട് നിർദ്ദേശിച്ചു. അനധികൃതമായി പിൻവലിച്ച തുക തിരിച്ചടച്ചില്ലെങ്കിൽ പോലീസ് കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കണം. ഇത്തരം ഇടപാടുകൾ കുറ്റകരമാണെന്ന് വ്യക്തമാക്കി ട്രഷറികളിൽ നോട്ടീസ് പതിക്കും. പെൻഷൻകാരുടെ സംഘടനകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും വഴി പ്രചാരണവും നടത്തും. പെൻഷൻകാർക്ക് മാത്രമായുള്ള PTSP അക്കൌണ്ടുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും. മരണം ട്രഷറിയിൽ റിപ്പോർട്ട് ചെയ്യാതെയാണ് തട്ടിപ്പ് നടത്തുന്നത്. മഴ മാറിയതോടെ സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം. തിങ്കളാഴ്ച വൈകുന്നേരം 5 മുതൽ രാത്രി 12 വരെ 254 മെഗാവാട്ട് മുതൽ 517 മെഗാവാട്ട് വരെ ഉപയോഗം നിയന്ത്രിക്കേണ്ടി വന്നു. 2 ദിവസമായി വൈദ്യുതി നിയന്ത്രണ മുന്നറിയിപ്പ് KCB നൽകുന്നുണ്ട്. വൈകുന്നേരം 6 മുതൽ രാത്രി 12 വരെ 20 മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി മുടങ്ങുന്നുണ്ട്. മഴ കുറയാനിടയുള്ളതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം തുടരാനാണ് സാധ്യത. ഓരോ ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടവും ചരിത്രപരമായ അടയാളപ്പെടുത്തലാണ്. ലോകകപ്പിൽ അതിന് വാശിയും ആവേശവും കൂടും. മറഞ്ഞിരിക്കുന്ന വൈരത്തിന്റെയും അഭിമാനബോധത്തിന്റെയും ഓർമ്മപ്പെടുത്തലിലൂടെയാണ് ഇരു ടീമിലും കളിക്കാർ മുഖാമുഖം വരുന്നത്. ഇത്തവണ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള പോരാട്ടം ബുധനാഴ്ച രാത്രി 12:30 മുതൽ അറ്റ്ലാന്റിൽ. ഏഷ്യൻ Under-18 വോളിബോളിൽ ഇന്ത്യ ക്വാർട്ടറിൽ. പൂൾ ബിയിലെ 3-ാം മത്സരത്തിൽ ഫിലിപ്പീൻസിനെ കീഴടക്കിയാണ് ഇന്ത്യ മുന്നേറിയത്. ജപ്പാനാണ് വ്യാഴാഴ്ച നടക്കുന്ന ക്വാർട്ടറിൽ ഇന്ത്യയുടെ എതിരാളി. ആദ്യ കളിയിൽ ബഹ്റൈനെ തോൽപ്പിച്ച ഇന്ത്യ രണ്ടാം മത്സരത്തിൽ ഇറാനോട് തോറ്റിരുന്നു. ഫിൻലൻഡിൽ നടക്കുന്ന ഹെൽസിങ്കി കപ്പ് യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായി ചണ്ഡീഗഡ് ആസ്ഥാനമായുള്ള മിനർവ അക്കാദമി എഫ് സി ഹെൽസിങ്കി കപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ ടീമാണ് മിനർവ. ഇത്രയും പ്രധാന വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

സഭയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെയുള്ളത് ദീപ. അപ്പൊ എല്ലാവരും രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം ബിസി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ. എന്നാലും ചില നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് ചിന്തകളൊക്കെ രാവിലെ തന്നെ നമ്മൾ കേൾക്കുന്നത് മനസ്സിനൊരു സന്തോഷമാണ്. പിന്നെ അങ്ങോട്ടേക്കുള്ള നമ്മുടെ സമയത്തെല്ലാം ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ നിൽക്കുകയും ചെയ്യും. നമുക്ക് ചില കാര്യങ്ങൾ ചില സമയത്ത് ഒരുപാടായി കഴിയുമ്പോൾ നമുക്ക് മടുക്കും. പല കാര്യങ്ങളും ഒരു കാര്യം തന്നെ ഇങ്ങനെ ദിവസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ പറയും, ഓ എനിക്ക് മടുത്തു ഇത് ചെയ്തതെന്ന്. അല്ലെങ്കിൽ ഒരു ജോലി തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്തും കുറേ കഴിയുമ്പോൾ നമ്മൾ പറയും മടുത്തു എന്ന്. ഈ മടുക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്ത് കാര്യം ആയിക്കോട്ടെ, ഒരു പ്രത്യേക ഇഷ്ടം നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോടുണ്ടാവും. എന്തെങ്കിലും പിണക്കുണ്ടെങ്കിൽ പോലും, ഒരു വ്യക്തിയായിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു പിണക്കം പോലും നമുക്ക് ആ ഇഷ്ടത്തിൽ അത് അലിഞ്ഞു പോവുകയും ചെയ്യും. പക്ഷേ എന്നെങ്കിലും മടുത്തു തുടങ്ങി അല്ലെങ്കിൽ ഒരു മടുപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇഷ്ടങ്ങളെല്ലാം പിന്നെ വെറുപ്പായി തുടങ്ങും. ഒന്നിനും നമുക്ക് സമയമില്ലാതായി തുടങ്ങും. പലപ്പോഴും പല റിലേഷൻഷിപ്പും അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളാണെങ്കിലും എന്താണെങ്കിലും പതിയെ പതിയെ മെസ്സേജുകളൊക്കെ ഇല്ലാണ്ടാവും, കോൾസ് ഇല്ലാണ്ടാവും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് വന്നു, അതുകൊണ്ടാണ് നമുക്ക് പലതിനും സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറുന്നത്. അപ്പൊ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് മറ്റൊരാളോട് മടുത്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മടുപ്പ് തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അകലം കൂടുമ്പോഴാണ്, എല്ലാത്തിലും നിന്നും ഒഴിവാകുമ്പോഴാണ്. അപ്പൊ അതിനൊന്നും കാത്തു നിൽക്കാതെ അങ്ങനെ തോന്നുന്ന സമയം നമ്മൾ അങ്ങ് പിന്മാറുക, അല്ലെങ്കിൽ ആ ആളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കും നമുക്കുമൊക്കെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാവും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
2: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് മുഴിമുത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. നമുക്കായിട്ട് നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. പക്ഷെ ചില അവസ്ഥയിൽ നമ്മൾ തോന്നും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ സുഹൃത്തുക്കളും നമ്മളുടെ ഫാമിലിയും ഒക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവും ചില പ്രശ്നങ്ങൾ വരുമ്പോൾ. അങ്ങനെ കിട്ടുന്നവർ വളരെ ഭാഗ്യമുള്ളവരാണ്. ഇനിയിപ്പം നിങ്ങളുടെ സ്വന്തം ആരാണ് എന്നാരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് പറയേണ്ട ഒരു ഉത്തരം എല്ലാ കാര്യത്തിലുമല്ല, എന്നാൽ ചിലരുടെ കാര്യത്തിലെങ്കിലും സംഭവിക്കുന്നതാണ്. അവസ്ഥ, നമ്മളുടെ സിറ്റുവേഷൻ നല്ലതാണെങ്കിൽ എല്ലാവരും നമ്മുടെ സ്വന്തമായിരിക്കും. നമുക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ഫിനാൻഷ്യലി ഓക്കെയാണ്, നമ്മൾ എല്ലാം കൊണ്ടും കുറച്ച് ഹൈ ആയിട്ട് അല്ലെങ്കിൽ ഹൈ പൊസിഷനിൽ നിൽക്കുകയാണ്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. മറിച്ച് നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ മോശമാണെന്നുണ്ടെങ്കിലും ആരുണ്ടാവില്ല അല്ലേ. അത് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് സന്തോഷം, നമുക്ക് എപ്പോഴും നല്ലതായിട്ടുള്ള അവസ്ഥ അങ്ങനെ തന്നെ തുടരില്ല. ഇങ്ങനെ ഉയർച്ചയും താഴ്ചയൊക്കെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഉയർച്ചയിൽ ആരൊക്കെ കൂടെ നിൽക്കും അങ്ങനെയുള്ളവരല്ല നമ്മുടെ സ്വന്തം. നമ്മുടെ താഴ്ചയിലും നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ആയിരിക്കണം നമ്മൾ കൂടെ കൂട്ടേണ്ടത്. അവരായിരിക്കും തുടർന്ന് അങ്ങോട്ടേക്കുള്ള ലൈഫിൽ നമുക്ക് ഊർജമായിട്ട് കൂടെ നിൽക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മുഴിമുത്ത്.

ഇങ്ങനെ നമ്മൾ മുഴിമുത്തലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്താൻ നമുക്ക് എളുപ്പമാണ്, ശ്രദ്ധിച്ചിട്ടില്ലേ? അതെന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം, അതൊക്കെ നഷ്ടപ്പെടാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അത് തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ആരാണെങ്കിലും, വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ എന്തെങ്കിലും ഒരു വസ്തു ആണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും അത് നഷ്ടപ്പെടുത്താനും നഷ്ടപ്പെടാനും എളുപ്പമാണ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാൻ നമ്മൾ എത്രമാത്രം പ്രയത്നിച്ചിട്ടുണ്ടാവും. ഈ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ചില കാര്യങ്ങളോടൊരു ഇഷ്ടമുണ്ടാവും, അല്ലെങ്കിൽ ചില നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരു ബുക്കാണെങ്കിലും പേനയാണെങ്കിലും പെൻസിലാണെങ്കിലും അത് കാണുമ്പോൾ നമുക്ക് അത് വേണം എന്നൊരു ആഗ്രഹം, അല്ലെങ്കിൽ അത് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട്. അപ്പം വേണമെന്ന് വാശി പിടിച്ച് നമ്മളത് വാങ്ങിക്കും അല്ലേ. ആ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് കിട്ടിയതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞ് ഇത് നഷ്ടപ്പെടുമായിരിക്കും. ചില ആളുകൾക്ക് ആ ഒരു നഷ്ടപ്പെടൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വേദനയാണ്. നമ്മൾ അത്രയും നാൾ കൂടെ കൊണ്ടു നടന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സാധനം, അത് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് സഹിക്കാൻ പറ്റില്ല. ചിലർ ഒരു പ്രശ്നമില്ലാതെ അതിനെ നഷ്ടപ്പെടുത്തി കളയും. എന്നാൽ നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് അത് നമ്മളിലേക്ക് എത്തിച്ചത് എന്ന് ആരും ഓർക്കില്ല. അതുപോലെ തന്നെയാണ് നഷ്ടപ്പെടുത്താനൊക്കെ എളുപ്പമാണ്, ചേർത്ത് പിടിക്കാനാണ് ആ ഒരു കരുത്ത് വേണ്ടത്. പരസ്പരം നൽകുന്ന പരിഗണനയും അതുപോലെ തെറ്റുകൾക്കൊക്കെ നൽകുന്ന ക്ഷമയും മതി ഏതൊരു ബന്ധത്തെയും സുന്ദരമാക്കാൻ. ഇനി നമുക്ക് രണ്ട് പാട്ട് കേട്ടാലോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ ഇന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൌൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
1: ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ വാക്കുകൾ പലപ്പോഴും എന്നല്ല എല്ലാ വാക്കുകളും നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ തരുന്നതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ മുന്തിരികൾ ഞെക്കിപ്പിഴിയാതെ വൈൻ ഉണ്ടാക്കാൻ സാധ്യമല്ല, അതുപോലെ പൂക്കളെ ഞെരുക്കാതെ പെർഫ്യൂം ഉണ്ടാക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം അത് നിങ്ങളിലെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ്. മുന്തിരി അങ്ങനെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വൈൻ ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. അതിന്റെ ഉള്ളിൽ അത്രയും ഒരു സംഭവമുണ്ട്, ഏറ്റവും നല്ലതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്രയും സ്മെല്ല് തരുന്ന ഒരു പെർഫ്യൂം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പൂക്കളെ നമ്മൾ ഞെരുക്കി അതിന്റെ ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് എടുക്കണം അല്ലേ? അപ്പൊ ഇത് രണ്ടും അതിന്റെ ഉള്ളിലെ സത്തിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ നമ്മളും ഇതുപോലെ ഞെങ്ങി, അല്ലെങ്കിൽ ആ ഒരു പറയത്തില്ലേ, ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാകും, നമ്മൾ അത്രയും ഞെരുങ്ങിയാണ് ജീവിക്കുന്നതെന്നൊക്കെ പലരും പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും നല്ലതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് എന്ന് വിചാരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ ചില സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അത് പുറത്തു വരിക തന്നെ ചെയ്യും. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നോ അത്രത്തോളം നമ്മുടെ ഉള്ളിലുള്ള ഒരു നല്ലത് പുറത്തു വരിക തന്നെ ചെയ്യും. ആ വിശ്വാസമാണ് എല്ലാവർക്കും വേണ്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

ഈ തോൽവി ജയം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. തോൽവി അനുഭവപ്പെടുമ്പോഴാണ് ആളുകൾ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നത്. എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും. നമ്മൾ ഇന്ന് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്തത്. നാളെ ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും തെറ്റു പറ്റും. പക്ഷെ പലപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു 100 ശരി ചെയ്താലും ഒരു തെറ്റ് നമ്മൾ അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശരികളൊക്കെ മൂടിക്കളയും ആ ഒരു തെറ്റ്. ആളുകൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ആ ഒരു തെറ്റിനെ മാത്രമായിരിക്കും. നിങ്ങൾ എത്ര ശരി ചെയ്തോ, നിങ്ങൾ എത്ര ലൈഫിൽ മറ്റുള്ളവരെ ഹാപ്പി ആക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്തിട്ടുണ്ടോ, എന്ത് വേണമെങ്കിലും ചെയ്താലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കാണിക്കും. അത് മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. അതുപോലെ തന്നെ തോൽവി എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യമാണ്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അല്ലെ, ജയവും തോൽവിയും ഒക്കെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തോൽക്കുമ്പോഴും ജയിക്കുമ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് മതി നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട്. ഇനിയിപ്പം നമ്മൾ നന്നായിട്ടിരിക്കുമ്പോൾ ഒരാൾ കൂടെ നിൽക്കുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പം ആ ആള് പോകുന്നു എന്നുണ്ടെങ്കിൽ വിട്ടേക്കുക, പിന്നെ നമ്മൾ അതിൻ്റെ പിറകെ പോകേണ്ട ഒരാവശ്യമില്ല. അതുപോലെ തന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ്, ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ ഓർക്കാതെ അത്രയും ശരി അയാൾ ചെയ്തിട്ടില്ലേ, അങ്ങനെ ഒന്ന് മാറി ചിന്തിച്ചു നോക്ക്. അപ്പം ആ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും. അപ്പം ഇന്നത്തെ മൊഴിമുത്തിൽ നിന്ന് യാത്ര പറയാൻ എനിക്ക് സമയമായിരിക്കുകയാണ്. എല്ലാവരുടെയും ലൈഫ് ഏറ്റവും ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 9 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജയ് ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
3: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
3: ഈ ഭാരത സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാവമാണ് മൗനം. ഇത് മുനിമാരുടെ നാടാണ്. മനനം ചെയ്യുന്നവനാണ് മുനി. അതൊരു ചിന്തയല്ല, മറിച്ച് ആയിരിക്കുന്ന അനുഭവമാണ്. ഓസ്ട്രിയക്കാരനായ വിറ്റ്ഗൻസ്റ്റൈൻ എന്ന പ്രസിദ്ധനായ ചിന്തകൻ പറയുന്നുണ്ട്, വെയർ ഓഫ് വൺ കനോട്ട് സ്പീക്ക് ദർ ഓഫ് വൺ മസ്റ്റ് ബി സൈലന്റ്. പറയുവാൻ സാധിക്കാത്തതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കണം എന്ന്. ഇത് ഒരു നിവൃത്തികേടോ കഴിവുകേടോ ഒക്കെ ആവാം, എന്നാൽ ഇത് മൗനമല്ല. അതുകൊണ്ട് സംസാരിക്കാതിരിക്കുന്നതല്ല മൗനം. ഏറ്റവും വാചാലമാകുന്നത് മൗനത്തിലാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ മൗനം ഒരു വലിയ ന്യായാധിപനെ ചൊടിപ്പിക്കുകയുണ്ടായി. പീലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപൻ കർത്താവിനോട് അനേകം ചോദ്യങ്ങൾ ചോദിച്ചിട്ടും യേശുതമ്പുരാൻ്റെ വായ അനങ്ങുന്നില്ല. ആ മൗനം ഈ ന്യായാധിപനെ വളരെയേറെ അസ്വസ്ഥമാക്കുകയാണ്. അതുകൊണ്ട് മൗനം എന്നത് സംസാരിക്കാതിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതാണത്. വാക്കുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു യാഥാർത്ഥ്യം മുഴുവൻ ഒരുവനെ ഗ്രസിച്ചു കഴിയുമ്പോൾ അവന് മൗനമായിരിക്കുക എളുപ്പമാണ്. കടലിൻ്റെ ആഴങ്ങളിൽ ഓളങ്ങൾ അധികമില്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. തീരങ്ങളിലാണ് ഓളം, കാരണം ആഴമില്ല എന്നുള്ളതുകൊണ്ട്. ആഴമില്ലാത്ത നമ്മൾ എന്തു സംസാരിക്കും? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അനേകരെ അസ്വസ്ഥരാക്കും. ഇന്നത്തെ നവമാധ്യമങ്ങളിലൂടെയുള്ള സംസാരങ്ങൾ, ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആ ഒരു സങ്കേതത്തിലൂടെ എല്ലാ മുഖങ്ങളെയും തകർക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത്. കാരണം നേരിൽ കാണുന്നില്ലല്ലോ, എന്തും പറയാമല്ലോ. ഫേസ്ലെസ് ബുക്ക് എന്നാണ് പറയേണ്ടത്. സ്നേഹമുള്ള സഹോദരങ്ങളെയും, ടാഗോർ എന്ന നമ്മുടെ നാട്ടിലെ നോബൽ ജേതാവ് പറഞ്ഞിട്ടുണ്ട്, ലോർഡ് യു ഹാവ് ടച്ച്ഡ് മൈ ഹാർട്ട് ആൻഡ് ലെഫ്റ്റ് മീ സ്പീച്ച്ലെസ്, സൈലൻസ് ഈസ് ഓൾ ഐ നീഡ് ടു സിംഗ് യുവർ പ്രൈസ്. ദൈവമേ, നീ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുവാൻ എനിക്കിനി മൗനം മാത്രം മതി. എനിക്ക് മൗനം മാത്രം മതി നിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുവാൻ. യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ കരങ്ങൾ കുപ്പുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പൂർവീർ പണ്ട് ഇടിയും മിന്നലും ഒക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ അവരെ കരങ്ങൾ കുപ്പുമായിരുന്നു. മനസ്സിലാകാത്ത യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ കുപ്പിയാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ വാചാലരാവേണ്ടത് അങ്ങനെയാണ്, വാക്കുകൾ കൊണ്ടല്ല, കരങ്ങൾ കുപ്പിയാണ്. വിശുദ്ധ ജോൺ മേരി വിയാനി പുണ്യവാന്റെ ജീവിതത്തിൽ ഒരു ചെറിയ സംഭവമുണ്ട്. അദ്ദേഹം വികാരിയായിരുന്ന ആർസിലെ പള്ളിയിൽ എന്നും രാവിലെ ഒരു പാവപ്പെട്ട കർഷകൻ വരും. അവനവിടെ ദൈവാലയത്തിൽ വന്ന് കുറച്ചു നേരം ഇരിക്കും, തിരിച്ചു പോകും. കൗതുകം പൂണ്ട് ജോൺ മേരി വിയാനി പുണ്യവാൻ ചോദിച്ചു ഈ മനുഷ്യനോട്, നീ എന്താ ചെയ്യുന്നത്? അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു ഇങ്ങനെ, ഹി ലുക്സ് അറ്റ് മീ ആൻഡ് ഐ ലുക്ക് അറ്റ് ഹിം. അവൻ എന്നെ നോക്കുന്നു, ഞാൻ അവനെ നോക്കുന്നു. എത്ര മനോഹരമാണ് സ്നേഹത്തിൻ്റെ അമൂർത്തമായ ആ ഭാവം. അതെ, നമുക്ക് ദൈവത്തെ നോക്കാനും ഉള്ളിലിരിക്കുന്ന അവനെ കാണാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മൗനികളാവും. ഇന്ന് മൗനം ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.
2: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: 4 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ ഇന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
2: നല്ല മഴ, മഴ കട്ടൻ ചായ ജോൺ സമാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ, പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്.
2: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
3: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്, ഓൺലി ഓൺ റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് അമിത ഐ കെയർ ഹോസ്പിറ്റൽ കോർണിയ കൺസൾട്ടന്റ് ഡോക്ടർ ലിസ് മേരി സന്തോഷ്. ഇപ്പൊ ഡോക്ടറിനെ ആദ്യം തന്നെ നമ്മുടെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം.
2: അപ്പൊ ഡോക്ടർ, ഇന്ന് നമ്മൾ പൊതുവായിട്ട് കണ്ണിന്റെ കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചാണ്, അതായത് ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ഇന്ന് ലിസണേഴ്സിന് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഡോക്ടറോട് ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് സാധാരണയായിട്ട് കണ്ടുവരുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
3: ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഒന്ന് റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതായത് കണ്ണാടി ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കുന്ന കാഴ്ചക്കുറവുകൾ, ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന മയോപ്പിയ, അല്ലെങ്കിൽ ദൂരക്കാഴ്ചയ്ക്ക് കുറവ് വരുന്നതാണ് മയോപ്പിയ. രണ്ടാമത്തേത് ഹൈപ്പർമെട്രോപ്പിയ, ഇല്ലെങ്കിൽ ദീർഘദൃഷ്ടി. പിന്നെ മൂന്നാമത്തേത് അസ്റ്റിഗ്മാറ്റിസം. ഇതല്ലാതെ പ്രായമായവരിൽ തിമിരം, കണ്ണിന്റെ പ്രഷർ കൂടുന്ന ഗ്ലോക്കോമ, പ്രമേഹ രോഗികളിൽ വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, പിന്നെ ഇപ്പൊ കൂടുതലായിട്ടും IT പ്രൊഫഷണൽസിലൊക്കെ ഡ്രൈ ആയി കണ്ണിന്റെ വരൾച്ച ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. പിന്നെ ചെങ്കണ്ണ്, അതായത് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇതൊക്കെയാണ് സാധാരണ നമ്മളിപ്പോൾ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള കണ്ണിന്റെ പ്രശ്നങ്ങൾ.
2: അതുപോലെ ഇപ്പോ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് തിമിരം. തിമിരം നിറവാക്ക് എല്ലാവരും പറയുന്നതാണ്. തിമിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്?
3: കണ്ണിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ കണ്ണിന്റെ നരമ്പിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്നാണ് കൃഷ്ണമണി, രണ്ട് കണ്ണിന്റെ ഉള്ളിലുള്ള ലെൻസ്. ഇത് രണ്ടും ട്രാൻസ്പെറന്റ് ആയിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക. ഇതിൽ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെട്ട് അത് മങ്ങിപ്പോകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. ഇത് സാധാരണ വരുന്നത് പ്രായാധിക്യം കൊണ്ടാണ്, ഒരു ഏജ് റിലേറ്റഡ് പ്രോസസ് ആയിട്ടാണ് തിമിരം വരുന്നത്. പക്ഷെ കുട്ടികളിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ റെയർ കേസസിൽ എന്തെങ്കിലും കണ്ണുകളിൽ എന്തെങ്കിലും പരിക്ക് പറ്റുക, ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ഉള്ളവർക്ക്, പിന്നെ സ്റ്റീറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കേണ്ടി കുറച്ച് അധികം കാലം യൂസ് ചെയ്യേണ്ടി വരുന്നവർക്കൊക്കെ ഈ തിമിരം അല്ലാതെ പ്രായം പ്രായാധിക്യം മാത്രം കൊണ്ടല്ലാതെയും വരാം.
2: ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ കേട്ടുവരുന്നത് പ്രായമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും?
3: ഗ്ലോക്കോമ എന്ന് പറയുന്നത്, ഗ്ലോക്കോമനെ നമ്മള് കാഴ്ചയുടെ നിശബ്ദനായ കള്ളൻ എന്നാണ് വിളിക്കുന്നത്. അതെ, അത് ഇത് കണ്ണിന്റെ ഒപ്റ്റിക് നാഡിക്ക് കേടുപാടുകൾ വരുത്തുന്ന ഒരു അസുഖമാണിത്. അതില് കണ്ണിന്റെ ഉള്ളിലെ മർദ്ദം കൂടുന്നതാണ് ഇതിന്റെ മെയിൻ റീസൺ. അതിന്റെ ആരംഭഘട്ടങ്ങളില് അത് വശങ്ങളിലുള്ള കാഴ്ചയാണ് അത് എഫക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ പലരും അത് അറിയാതെ പോകുന്നു. പിന്നെ അത് കൂടി അതിന്റെ മൂർച്ഛിച്ച നിലയിൽ സെൻട്രൽ വിഷനെയും കൂടെ ബാധിക്കുമ്പോഴാണ് പലരും കാഴ്ചയ്ക്ക് കാഴ്ചയ്ക്ക് എഫക്റ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് തന്നെ.
2: അതായിരിക്കും അങ്ങനെ ഒരു പേരല്ലേ.
3: അതുകൊണ്ടാണ് അതിനെ കാഴ്ചയുടെ നിശബ്ദനായ കള്ളൻ എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ്ലി ആരും അത് പരിശോധിക്കാതെ പോകുന്നു. ഐഡിയലി 40 വയസ്സിന് മുകളിലുള്ളവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യണം. പിന്നെ പാരമ്പര്യമായിട്ട് ഗ്ലോക്കോമ ഉള്ളവര് അവർക്ക് നിർബന്ധമായിട്ടും 40 വയസ്സിന് മുകളിൽ കണ്ണ് ചെക്ക് ചെയ്യണം. പിന്നെ മുമ്പ് എന്തെങ്കിലും കണ്ണിന് പരിക്ക് പറ്റിയിട്ടുള്ളവര്, പിന്നെ ഇതുപോലെ സ്റ്റീറോയിഡ് മരുന്നുകൾ തുടർന്ന് യൂസ് ചെയ്യേണ്ടി വരുന്നവര്, ഇവരൊക്കെ ഗ്ലോക്കോമയ്ക്ക് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.
2: ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം ഷുഗർ പേഷ്യൻസ്, പ്രമേഹ രോഗികളിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരിൽ കണ്ണ് പരിശോധന നിർബന്ധമായിട്ട് നടത്തണോ? അങ്ങനെയുണ്ടോ?
3: ഓഫ്കോഴ്സ്. ഷുഗർ എസ്പെഷ്യലി അൺകൺട്രോൾഡ് ആയിട്ട് ഉള്ള ഡയബറ്റീസ്, അത് കൺട്രോൾഡ് ആണെങ്കിൽ തന്നെ പല വർഷങ്ങൾ, 10 വർഷം, 8 വർഷം, 10 വർഷത്തിന് മുകളിൽ ഡയബറ്റിക് ആയിട്ടുള്ളവര് ഒക്കെ നിർബന്ധമായിട്ടും കണ്ണ് പരിശോധിക്കണം. ഐഡിയലി ഷുഗർ കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ സൈഡ് ബൈ സൈഡ് ആയിട്ട് കണ്ണും കൂടെ പരിശോധിക്കേണ്ടതാണ്. ബിക്കോസ് ഷുഗർ കാരണം കണ്ണിന്റെ ഉള്ളിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ച് അത് കാഴ്ചയെ ബാധിക്കാം. ഇതിനെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഇതും ഗ്ലോക്കോമ പോലെ തന്നെ
0: പിന്നീട് നമ്മൾ
3: അത് സിവിയർ സ്റ്റേജിലാണ് നമുക്ക് കാഴ്ചയുടെ ബാധിപ്പ് വരുന്നത്. അതുവരെയും അത്
0: വലിയ
3: പ്രശ്നമൊന്നും ഇല്ലാതെ പോകും. അപ്പം പക്ഷെ സിവിയർ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് കാഴ്ചനെ പിടിച്ചു നിർത്താനുള്ള ഒരു സ്റ്റേജ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഐഡിയലി ഡയബറ്റിക് ആയിട്ടുള്ളവര് വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണ് ചെക്ക്
0: ചെയ്യണം. കാരണം പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷുഗർ കൂടിയിട്ട് കാഴ്ചയെ ബാധിച്ചു.
3: ഇതിങ്ങനെ അങ്ങനെയാണ്
0: സംഭവിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ കുട്ടികളിൽ, കാരണം മുതിർന്നവരുടെ പറയുമ്പോ ഒരുപാട് റീസൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും?
3: കുഞ്ഞുങ്ങളിൽ അഡൾട്സിനെ ബാധിക്കുന്ന പല കാര്യങ്ങളും കുഞ്ഞുങ്ങളെയും ബാധിക്കാം. ഈ ഗ്ലോക്കോമ, തിമിരം, ഇതൊക്കെ കുഞ്ഞുങ്ങളെയും ബാധിക്കാം. പക്ഷെ അഡൾട്സിനേക്കാളും കുറച്ചും കൂടെ ഫ്രീക്വൻസി കുറവായിരിക്കും. പിന്നെ മറ്റേ വേറൊന്ന് ഈ കാഴ്ചക്കുറവ്, അതായത് റിഫ്രാക്റ്റീവ് എറേഴ്സ് കുഞ്ഞുങ്ങളിൽ വരാം. വേറൊരു കോമൺ സാധനമാണ് കണ്ണിനുണ്ടാവുന്ന അലർജി. കണ്ണിനുണ്ടാവുന്ന അലർജി കാരണം വരുന്ന വേറൊരു പ്രശ്നമാണ് കെരറ്റോകോണസ് എന്ന് പറഞ്ഞ് കൃഷ്ണമണിക്ക് വരുന്ന ഒരു അസുഖം. പിന്നെ കോങ്കണ്ണ്, പിന്നെ ഇതുപോലെ തന്നെ ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ്, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെ സാധാരണയായിട്ട് എഫക്ട് ചെയ്യാറുള്ള
0: പ്രശ്നങ്ങൾ. ഇപ്പൊ കുട്ടികളിലെ കാഴ്ചക്കുറവ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? ഇപ്പൊ മുതിർന്നവരുടെ കേസാണെങ്കിൽ അവർക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും തിരിച്ചറിയാൻ പറ്റുന്നത്?
3: കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും കണ്ണിന് പ്രശ്നമുണ്ടോ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ പാരന്റ്സ് ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും സൈൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തിരുമുക, ഇങ്ങനെ ചുരുക്കി നോക്കുക. ഇപ്പൊ ബുക്ക് വായിക്കുമ്പോൾ ബുക്ക് ഒക്കെ അടുത്ത് പിടിക്കുക, പിന്നെ ടി വി കാണുമ്പോൾ ടിവിയുടെ അടുത്ത് പോയി കാണുക, പിന്നെ സ്കൂളിലെ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത് കാണാൻ പറ്റാതാകുക, നോട്ട്സ് ഒക്കെ എഴുതുമ്പോ കുറെ തെറ്റ്
0: സംഭവിക്കുക.
3: പിന്നെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് സ്കോളാസ്റ്റിക്കലി പഠിത്തത്തിൽ പുറകേക്ക് പോവാണ്, കാരണം കാണാൻ പറ്റുന്നില്ല. ടീച്ചർ പറയുന്ന എന്താണ് എഴുതുന്ന എന്താണെന്ന് കാണാൻ
0: പറ്റുന്നില്ല.
3: പിന്നെ വേറൊരെണ്ണം, കാഴ്ച കുറവുണ്ടെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് കോങ്കണ്ണ് പോലെ കണ്ണിന്റെ ദിശ മാറിയിരിക്കുന്ന അവസ്ഥ പോലും വരാം.
0: അപ്പം
3: ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പേരന്റ്സും ഗാർഡിയൻസും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.
0: ഓക്കെ, അതുപോലെ നമ്മൾ നേരത്തെ ഡോക്ടർ സംസാരിച്ചപ്പോ കെരാറ്റോകോണസ് എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും എന്താണ് ഈ ഒരു കെരാറ്റോകോണസ് എന്ന് പറയുന്നത്?
3: കെരാറ്റോകോണസ് എന്ന് പറഞ്ഞാല് കണ്ണിന്റെ കോർണിയ അല്ലെങ്കിൽ കൃഷ്ണമണി, അതിന്റെ കനം, അതിന്റെ തിക്നെസ് കുറഞ്ഞ് കാലക്രമേണ ഒരു കോൺ രൂപത്തിൽ അതിന്റെ ഷേപ്പ് മാറുന്നതിന്റെ ഒരവസ്ഥയാണ് കെരാറ്റോകോണസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു കൗമാരക്കാരിൽ, ടീൻസിൽ, ട്വന്റീസ് ഏജിലൊക്കെയാണ് ഇത് വരുന്നത്. ആരംഭ നിലയിലും അത് കാഴ്ചയെ ചെറിയ അളവിനെ അത് ബാധിക്കത്തുള്ളൂ. ചെറിയ കണ്ണാടി വെച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇൻ കേസ് അത് പ്രോഗ്രസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ണാടി വെച്ചാലും ഫുൾ കാഴ്ച വരാതിരിക്കുന്ന അവസ്ഥ, അടിക്കടി കണ്ണാടി മാറേണ്ട അവസ്ഥ, പിന്നെ അസ്റ്റിഗ്മാറ്റിസം പവർ ആണ് ഇവരിൽ കൂടുതലായിട്ടും ഇങ്ങനെയുള്ളവരിൽ കാണുന്നത്.
0: അപ്പം
3: അത് ഹൈ അസ്റ്റിഗ്മാറ്റിസം, രണ്ട് മൂന്ന് നില, അഞ്ച് ആറ് അങ്ങനെയുള്ള അസ്റ്റിഗ്മാറ്റിസം ലെവലിലേക്ക് പോവുക. പിന്നെ അപ്പൊ കണ്ണാടി വെച്ചാലും ഇല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് വെച്ചാലും കാഴ്ച പൂർണ്ണമായിട്ടും ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയാണ് അത് പ്രസന്റ് ചെയ്യുക. സിവിയർ കേസസിൽ കൃഷ്ണമണിയുടെ നേരത്തെ അത് ഭയങ്കരം തിന്നായിട്ട് കാഴ്ച സാരമായിട്ട് ബാധിക്കുകയും സംടൈംസ് കൃഷ്ണമണി മാറ്റിവെക്കുന്ന കെരറ്റോപ്ലാസ്റ്റി പോലുള്ള സർജറിയിലേക്ക് പോലും
0: വരെ
3: പോകാൻ സാധ്യതയുണ്ട്.
0: ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ശരിക്കും എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതുപോലെ തന്നെ ഇതിന്റെ ചികിത്സാ രീതികളൊക്കെ എന്തൊക്കെയാണ്?
3: കണ്ടുപിടിക്കുന്നത് ഇത് കണ്ണ് പരിശോധന മൂലം മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഞാൻ പറഞ്ഞ കണ്ണാടി ഇടയ്ക്കിടയ്ക്ക് പവർ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക, അസ്റ്റിഗ്മാറ്റിസത്തിന്റെ പവർ കൂടുക, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കണം. പിന്നെ സ്പെസിഫിക് ആയിട്ട് കോർണിയൽ ടോപ്പോഗ്രഫി എന്ന് പറയുന്ന കൃഷ്ണമണിയുടെ ഒരു സ്കാനിങ് എടുത്താൽ മാത്രമേ കൃഷ്ണമണിക്ക് എത്രത്തോളം വളവ് കൂടുന്നു, എത്രത്തോളം അതിന്റെ തിക്നെസ് കുറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഏർലി സ്റ്റേജസിൽ ചെറിയ പവർ ഒക്കെ ആണെങ്കിൽ കണ്ണാടി കൊണ്ടോ ഇല്ലെങ്കിൽ സാധാരണ സോഫ്റ്റ് കോൺടാക്ട് ലെൻസ് ഇല്ലെങ്കിൽ ടോറിക് കോൺടാക്ട് ലെൻസ് കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പക്ഷെ ഇത് പ്രോഗ്രസ് ചെയ്ത് വരും തോറും അത്തരത്തിലുള്ള ലെൻസുകൾ കണ്ണിൽ ഫിറ്റ് ചെയ്യത്തില്ല, ദൂരിപ്പോകും. അപ്പൊ നമുക്ക് റിജിഡ് കോൺടാക്ട് ലെൻസ് ഇല്ലെങ്കിൽ RGP ലെൻസസ് എന്ന് പറയുന്ന ലെൻസസിന്റെ സഹായം, ഇല്ലെങ്കിൽ സിവിയർ കേസസിൽ സ്ക്ലീറൽ കോൺടാക്ട് ലെൻസ് എന്ന് പറയും, ഇതൊക്കെ വെച്ചാൽ മാത്രമേ നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് തരും.
0: ഓക്കെ,
3: പിന്നെ വേറൊരു ട്രീറ്റ്മെന്റ് രീതിയാണ് C3R, അതായത് കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിങ്. കൃഷ്ണമണിയിലുള്ള കൊളാജന്റെ വരുന്ന കുറവ് കൊണ്ടോ ഇല്ലെങ്കിൽ ബലക്കുറവ് കൊണ്ടോ ആണ് കെരാറ്റോകോണസ് വരുന്നതെന്നാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട്. അപ്പം ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കൊളാജനെ വീക്കായി പോകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രൊസീജിയറാണ്.

0: പ്രെഗ്നൻസോ ഇല്ലാതെ തന്നെ നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു.
1: ഓക്കെ,
0: അപ്പൊ ഇതില് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലേസർ രശ്മികൾ ഉപയോഗിച്ച് നമ്മൾ കൃഷ്ണമണിനെ റീമോഡൽ ചെയ്തെടുക്കുകയാണ്. കൃഷ്ണമണിയുടെ ഷേപ്പ് മാറ്റി ആ ഫോക്കസിംഗ് പവർ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്
1: ഈ
0: ട്രീറ്റ്മെന്റിൽ നമ്മൾ ചെയ്യുന്നത്.
1: ഇപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ലാസിക്കിന് പറ്റാത്തവര് അതിന് അത് ചെയ്യാൻ പറ്റാത്തവർക്ക് കണ്ണാടി മാറ്റാനായിട്ട് വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണോ?
0: ഞാൻ ഈ ലാസിക്കിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും മിനിമം 18 years എങ്കിലും ആകണം. 18 to 21 years എങ്കിലും കഴിഞ്ഞവർക്ക് മാത്രമേ നമ്മൾ
1: ലാസിക്
0: അതായത് അപ്പോഴേ നമ്മുടെ പവർ കോൺസ്റ്റന്റ് ആവത്തുള്ളൂ. മിനിമം 6 months അല്ലെങ്കിൽ ഒരു വർഷത്തോളം പവർ ചേഞ്ച് ചെയ്യാതെ ഇരിക്കണം. പവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് പ്രൊസീജിയർ ചെയ്താലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് പവർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾക്കാണ് ചെയ്യുക. പിന്നെ കുറെ സ്കാനിങ്ങും അതിനുള്ള കുറച്ച്
1: പ്രൊസീജിയേഴ്സ്
0: ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് സൂട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ കൃഷ്ണമണിക്ക് ഇത്രത്തോളം കട്ടി വേണം, ഇത്രത്തോളം അങ്ങനെയുണ്ട്, അത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് ലാസിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: അങ്ങനെ ചില കാര്യങ്ങളുണ്ട്.
0: അപ്പം ഇതില് ഇപ്പം കൃഷ്ണമണിക്ക് കട്ടി കുറവാണ്, നമുക്കിപ്പം 6 പവർ ഉണ്ട്, പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ മാത്രമുള്ള നമ്മൾ കൃഷ്ണമണിനെ റീമോഡൽ ചെയ്യാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരു മിനിമം അമൗണ്ട് ഓഫ് കട്ടി ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ
1: പറ്റും.
0: പക്ഷെ ഇൻ കേസ് അങ്ങനെ ഇല്ല, കൃഷ്ണമണിക്ക് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസിക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ പ്രശ്നങ്ങൾ, കാഴ്ചയ്ക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കണ്ടീഷൻസ്, അതായത് ഹൈ പവർ, അപ്പം 10, 12 അങ്ങനെയൊക്കെയുള്ള പവർ ഉള്ളവർക്കും മിക്കവർക്കും ഈ ലാസിക് പോലുള്ള ചികിത്സകൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ICL അഥവാ ഇംപ്ലാന്റബിൾ ക്ലാമർ ലെൻസ് എന്ന് പറയുന്നത്.
1: അപ്പൊ
0: ഇതില് കണ്ണിന്റെ സാധാരണ ലെൻസ് മാറ്റാതെ തന്നെ അതിന്റെ കണ്ണിന്റെ ഉള്ളിൽ വേറൊരു ലെൻസ്
1: വെക്കുന്നു.
0: അപ്പൊ പുറമേ ഉള്ള കണ്ണാടിക്ക് പകരം അകത്തൊരു ലെൻസ് നമ്മൾ
1: വെക്കാന്നുള്ളതാണ്
0: അതിന്റെ
1: ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ഒരു ഓപ്ഷനും
0: കൂടെ
1: ഉള്ളതാണ്. ശരി, അപ്പൊ ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊന്നും ഇപ്പൊ കണ്ണിന്റെ കാര്യം പറയുമ്പോ പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ലാസിക് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോ, പക്ഷെ എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ തന്നെ ശ്രോതാക്കൾക്ക് നമുക്ക് പൊതുവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? ഇപ്പൊ കണ്ണിന്റെ ഇപ്പൊ കുറെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പല കാര്യങ്ങളും അറിയില്ലായിരിക്കും. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ണിന്റെ ആണെങ്കിലും എന്താണെങ്കിലും കൂടുതലായിട്ടുള്ള ഒരു അവയർനെസ് അവർക്കില്ല. അപ്പൊ പൊതുവായിട്ട് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്?
0: ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാഴ്ചയെ ബാധിക്കുന്ന പല കണ്ടീഷൻസും രോഗങ്ങളും നേരത്തെ കണ്ടെത്തിയാൽ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതോ തടയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ തന്നെ അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണിച്ച് അതെന്താണെന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് ഈ കണ്ണാടി പവർ ഉണ്ടോ എന്നുള്ളത് അവർക്ക് പറയാനറിയില്ല. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ഒരു ഫസ്റ്റ് ഐ ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ ഗവൺമെന്റ് മൂലവും അല്ലാതെ ഐ ഹോസ്പിറ്റൽസ് മൂലമായിട്ട് സ്കൂൾ സ്ക്രീനിങ് ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പം അതിലൂടെ തന്നെ കുറെയൊക്കെ നമുക്ക് കാഴ്ചക്കുറവുള്ള കുട്ടികളെ നമുക്ക് തിരിച്ചറിയാനും കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു ഐ ചെക്കപ്പ് നടത്തുക. എന്തെങ്കിലും കാഴ്ചക്കുറവുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാം. പിന്നെ രണ്ടാമത് കണ്ണാടി ധരിക്കുന്നവർ, റെഗുലർ ആയിട്ട് കണ്ണാടി ധരിക്കുന്നവർ, പിന്നെ ഈ പ്രഷർ, ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവര്, പിന്നെ 40 വയസ്സിന് മുകളിലുള്ളവര്, പാരമ്പര്യമായിട്ട് ഗ്ലോക്കോമ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യുക. അപ്പം അറിയാതെ പോകുന്ന കാര്യങ്ങൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സാധിക്കും.
1: അത് മാത്രല്ല, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് കണ്ണെന്ന് പറയുന്നത്. ഇപ്പൊ പലരും ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും, എത്ര പേര് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്കപ്പ് ചെയ്യുന്നുണ്ടല്ലേ? വളരെ
0: കുറവാണ്
1: അങ്ങനെയൊക്കെ പോയി ചെയ്യുന്നത്. അപ്പൊ അത് ഈ കണ്ണെന്ന് പറയുന്നത് ഇപ്പം വേറൊരാൾക്ക് ഒഴിക്കുന്ന എന്തെങ്കിലും ഒരു ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ആ മരുന്ന് വാങ്ങി ഒഴിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഒരുപാട് പേര്. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള ഒരു ചെക്കപ്പ് ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുൻപ് അവർക്ക് ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു ഡോക്ടർ, ഇത്രയും നേരം നമ്മളുടെ റേഡിയോയിൽ വന്ന് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു അവയർനെസ് കൊടുത്തതിൽ.
0: അപ്പോൾ താങ്ക് യു ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം മെഡിടോക്കിൽ കണ്ണിന്റെ പൊതുവായിട്ടുള്ള നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചത് അമിത ഐ കെയർ ഹോസ്പിറ്റൽ കോർണിയ കൺസൾട്ടന്റ് ഡോക്ടർ ലിസ് മേരി സന്തോഷ്, കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ

0: EMC തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:30 ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: ரேடியோ மேக்வாஸ் 90.4 டைம் சென்
1: 10 o'clock. ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:30 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
2: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഹലോ, റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിലൂടെ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് ജീവശാസ്ത്രവും AI കൈകോർക്കുമ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സിന്റെ അനന്ത സാധ്യതകൾ എന്നതിനെ കുറിച്ചാണ്. ഈ വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാക്സ് ഫാസ്റ്റ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലെ അസോസിയേറ്റ് പ്രൊഫസർ സ്റ്റീഫൻസ് ജെയിംസ് സാറാണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം.
3: ജീവശാസ്ത്രവും AI കൈകോർക്കുമ്പോൾ ബയോഇൻഫോർമാറ്റിക്സിന്റെ അനന്ത സാധ്യതകൾ. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശാസ്ത്രലോകത്തെ അതിവേഗം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയെ കുറിച്ചാണ്, ബയോ ഇൻഫോർമാറ്റിക്സ്. അതോടൊപ്പം ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന AI എങ്ങനെ ജീവശാസ്ത്രവുമായി കൈകോർക്കുന്നു എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊരു ചെറിയ ചോദ്യത്തോട് തുടങ്ങാം. നമ്മുടെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ട്? ഏകദേശം 37 ട്രില്യൺ കോശങ്ങൾ. ഓരോ കോശങ്ങളിലും DNA എന്ന അത്ഭുതകരമായ വിവരശേഖരമുണ്ട്. ഒരു മനുഷ്യൻ DNAയിൽ വിവരങ്ങൾ പുസ്തകങ്ങളാക്കി അടിച്ചാൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വേണ്ടിവരും. ഇത്ര വലിയ വിവരങ്ങൾ എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ എങ്ങനെ അനലൈസ് ചെയ്യും? അവിടെയാണ് ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും ഒന്നിക്കുന്നത്. അതിന്റെ ഫലമാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ ആ പേര് തന്നെ ബയോ ഇൻഫോർമാറ്റിക്സ് വെച്ച് എന്താണെന്നൊക്കെ നോക്കാം. ലളിതമായി പറഞ്ഞാൽ ജീവശാസ്ത്ര വിവരങ്ങൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. ഇത് 3 മേഖലയുടെ സംഘമാണ്. 1 ജീവശാസ്ത്രം, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ ഗണിതശാസ്ത്രവും മറ്റ് ശാസ്ത്ര ശാഖകളും. അതിനകത്ത് തന്നെ ഈ ജീവശാസ്ത്രത്തിൽ വരുന്ന എന്തൊക്കെയാ? DNA, ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, DNA, RNA, പ്രോട്ടീൻ എന്നിവയെക്കുറിച്ചുള്ള കോടിക്കണക്കിന് വിവരങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഈ വിവരങ്ങളെ മനുഷ്യൻ മാത്രം വിശകലനം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടറുകളും അതിൻ്റെതായ പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത്. ഈ ബയോ ഇൻഫോർമാറ്റിക്സ് തുടക്കം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് DNAയുടെ ഘടന കണ്ടെത്തി, അല്ലെങ്കിൽ സ്ട്രക്ചർ കണ്ടെത്തി. പിന്നീട് 2003 ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ DNAയിലുള്ള ഓരോ തന്മാത്രയുടെയും അല്ലെങ്കിൽ ഓരോ മൊളിക്കൂളിൻ്റെയും മുഴുവൻ വിവരങ്ങളും വിജയകരമായി അനലൈസ് ചെയ്ത് കമ്പ്യൂട്ടറിനകത്ത് ശേഖരിക്കാനും അത് പഠിക്കാനും നമുക്ക് സാധിച്ചു. മനുഷ്യ ജീനോമിൽ, അല്ലെങ്കിൽ ഈ DNA സ്ട്രക്ചറിൽ, ഏകദേശം 3 ബില്യൺ DNA അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ ഈ പദ്ധതി ബയോഇൻഫോർമാറ്റിക്സിന്റെ വളർച്ചയ്ക്ക് വലിയൊരു പടിത്തിരിവായി. അത് ഇത്രയും വിവരങ്ങൾ ശേഖരിക്കുകയും അത് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മാർഗങ്ങളൊന്നും പറ്റില്ല. അത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ മാത്രമേ പറ്റത്തുള്ളൂ. ആ ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 3 ബില്യൺ, അത് മില്യന്റെ മേളിൽ. അത് നമ്മുടെ ജീവിതത്തിൽ ബയോഇൻഫോർമാറ്റിക്സ് എന്ന് എങ്ങനെ അനലൈസ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഈ ഇപ്പം വിശകലനം ചെയ്തു, അനലൈസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ് അതിനകത്ത് വരുന്ന വിവരങ്ങൾ? അപ്പം അതെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക്, ബയോഇൻഫോർമാറ്റിക്സ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ അതിന് നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നത് എന്ന് നോക്കിയാൽ, 1 രോഗനിർണയം. ഇപ്പം ഒരുപാട് സാധ്യതകൾ, ഒരുപാട് സാധ്യതകളും മെഡിക്കൽ സയൻസിന് തുറന്നിടുന്നുണ്ട്. ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മാത്രമേ നമുക്ക് ചികിത്സയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ക്യാൻസർ രോഗികളിൽ ഏത് ജീനുകളാണ് മാറിയിരിക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ ഇന്ന് ബയോഇൻഫോർമാറ്റിക്സിന് സാധിക്കും. മറ്റൊന്നാണ് മരുന്ന് കണ്ടെത്തൽ. മരുന്ന് കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ, പണ്ട് ഒരു മരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വർഷങ്ങളെടുത്തിരുന്നു. ഒരു രോഗം കണ്ടുപിടിച്ചതിന് ശേഷം അതിന് മരുന്ന് കണ്ടെത്താൻ എടുത്ത വർഷം എന്ന് പറയുന്നത് 30 ഏകദേശം, അല്ലെങ്കിൽ അതിന് അടുപ്പിച്ചു വരും, മേളിലോട്ടോ താഴോട്ടോ 5 വർഷം കൂടെ ചിലപ്പം കുറഞ്ഞിരിക്കാം, പക്ഷേ 25 മുതൽ 35 വരെയാ. ഇന്ന് കമ്പ്യൂട്ടറുടെ സഹായത്തോടെ ആയിരക്കണക്കിന് മോളിക്യൂൾസ് അനലൈസ് ചെയ്ത് ഏറ്റവും അനുയോജ്യം ഏതാണെന്ന് കൃത്യമായി കണ്ടെത്തിരും. അത് നമുക്ക് 30 ശേഷം എടുക്കുന്ന സമയത്തെ വളരെ ചുരുക്കം സമയമായിട്ട് നമുക്ക് ചുരുക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ കോവിഡ് കണ്ടെത്തിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വാക്സിൻ നമുക്ക് പുറത്തിറങ്ങി. ഇപ്പം വാക്സിനുണ്ട്, അത് എന്തുമാത്രം സക്സസ് ആയി എന്നുള്ളത് പിന്നത്തെ ഒരു ചോദ്യമാണെങ്കിൽ കൂടിയും പണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നില്ല. പണ്ടെന്താ, ഒരു രോഗം കണ്ടെത്തി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ മരുന്ന് ലേക്ക് എത്തുന്നത്. ഇന്ന് ആ സമയം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് വ്യക്തിഗത ചികിത്സ, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയും. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നോക്കുകയാണെങ്കിൽ, ഒരേ രോഗമുള്ള രണ്ടാളുകൾക്ക് രണ്ടാളുകളുടെ ശരീരഘടനയും അവരുടെ ഡി എൻ എ സീക്വൻസും എല്ലാം വ്യത്യാസമാണ്. എങ്കിട്ട് കൂടിയും ഒരേ ചികിത്സാ രീതിയാണ് കൊടുക്കുന്നത്. പക്ഷേ ബയോഇൻഫോമാറ്റിക്സിന്റെ വരവോടുകൂടി രണ്ടാളുകൾക്ക് വ്യത്യസ്ത ചികിത്സ തന്നെ സാധിക്കും. അതാണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് ജീനുകളെ അടിസ്ഥാനമാക്കി ചികിത്സ നൽകുന്നതുകൊണ്ടാണ്. കാരണം ഓരോ വ്യക്തിയുടെയും ജനിതക ഘടന വ്യത്യസ്തമായിരിക്കും. അത് വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ട് തന്നെ ആ രോഗിയിലെ പ്രകടമായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ആ അസുഖത്തിന് വരുന്ന തീവ്രതയും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അത് ആ ഘടന കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയൊരു മേഖലയാണ് ബയോഇൻഫോമാറ്റിക്സ്. മറ്റൊന്ന് കാർഷിക മേഖല. കാരണം ഞാൻ പറഞ്ഞത്, ഇപ്പം എല്ലാ ജീനിൻ്റെയും അല്ലെങ്കിൽ ജനിതക സ്ട്രക്ചറിൻ്റെയും ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. അത് ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള ട്രെയ്റ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ മറ്റൊരു പ്ലാന്റിലേക്ക് കൊണ്ട് സംയോജിക്കാൻ കൃത്യമായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? നമുക്കിപ്പം ഹൈ ഹീൽഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിത്തുകൾ ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബയോടെക്നോളജിയും ബയോഇൻഫോമാറ്റിക്സ്. ബയോടെക്നോളജിക്ക് ഒരുപാട് റോൾ അതിനകത്ത് പ്ലേ ചെയ്യാനുണ്ട്. അതുകൂടാതെ തന്നെ ബയോഇൻഫോമാറ്റിക്സും ഉണ്ട്. ഇനി എഐയുടെ വരവ്, ഇപ്പം ലോകമുള്ള ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന എഐയെ കുറിച്ചാണ്. എഐ എന്നൊരു പുതിയ കാര്യമല്ല, വർഷങ്ങളായി ഡേറ്റകളിൽ നിന്ന് പഠിച്ച് തീരുമാനമെടുക്കാൻ എടുക്കുന്ന രീതിയാണ് എഐയുടെ ഏറ്റവും അടിസ്ഥാനം. എഐ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇന്ന് ലഭിക്കുന്ന ജൈവ വിവരങ്ങൾ, ബയോളജിക്കൽ വിവരങ്ങൾ, അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പ്യൂട്ടർ കൊണ്ട് പോലും ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും വളരെ വലുതാണ് ഇന്ന് ഈ പറഞ്ഞ ഡേറ്റയുടെ വരവ്. അതിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? എഐ യൂസ് ചെയ്യുന്നു. ഇപ്പൊ എഐയും അല്ലെങ്കിൽ എഐ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബയോഇൻഫോമാറ്റിക്സ് ഒന്നിക്കുമ്പോഴോ, എഐ തന്നെ ജീവശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ബയോളജിയിൽ നിരവധി വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഒന്ന്, ജീൻ വിശകലനം. ഏത് ജീനുകളാണ് രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ള എഐ കൃത്യമായിട്ട് കണ്ടെത്തുന്നു. ബയോഇൻഫോമാറ്റിക്സിനകത്ത് കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരുന്നത് പ്രോഗ്രാമർ ചെയ്യുന്നതായിരുന്നെങ്കിൽ ഇന്ന് ആ പ്രോഗ്രാം ചെയ്യുന്നത് എഐയാ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാ. അതിന്റെ ബുദ്ധി ഉപയോഗിച്ച് കൃത്യമായിട്ട് നമ്മളെക്കാട്ടിലും കമ്പ്യൂട്ടർ നമ്മളെക്കാട്ടും അനലൈസ് ചെയ്യാൻ പറ്റും. മച്ച് ഫാസ്റ്റർ, എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റൊരു ഫീൽഡാണ് എഐ സംയോജിപ്പിക്കുന്നതാണ് ക്യാൻസർ ഗവേഷണം. ട്യൂമറുകളുടെ, അത് ക്യാൻസറിന്റെ ജനിതക വിവരങ്ങൾ പഠിച്ച് രോഗത്തിന്റെ കൃത്യമായ പുരോഗതി പ്രവചിക്കാൻ ഇന്ന് എഐ സാധിക്കും. ഒരു ക്യാൻസറെ സംബന്ധിച്ചിടത്തോളം അതിന് പല സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, പല ക്യാൻസറിനും പല സ്റ്റേജസ് ഉണ്ട്. ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകാൻ കൃത്യമായ ജനിതക മാറ്റം ശരി സംഭവിക്കുന്നുണ്ട്. ഇത് ബയോഇൻഫോമാറ്റിക്സ് വഴിയും എഐ വഴിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയും കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു മരുന്ന് കണ്ടെത്തലിനെ കുറിച്ച് പറഞ്ഞു. മരുന്ന് കണ്ടെത്തലാണെങ്കിലും ലക്ഷക്കണക്കിന് മോളിക്യൂൾസ് അനലൈസ് ചെയ്ത് വളരെ വേഗത്തിൽ മരുന്ന് കണ്ടെത്താൻ കൃത്യമായ പഠന രീതി ഇന്ന് എഐ കൊണ്ട് ബയോഇൻഫോമാറ്റിക്സിലേക്കും കമ്പ്യൂട്ടർ സയൻസിലേക്കും അല്ലെങ്കിൽ ബയോളജിയിലേക്കും വന്നിട്ടുണ്ട്. മറ്റൊന്ന് രോഗപ്രവചനം. രോഗം വരുന്നതിന് മുൻപേ അപകട സാധ്യത കണ്ടെത്താൻ കഴിയും. അതൊരു വലിയ കാര്യമാണ്. എനിക്കൊരു 20 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന അസുഖത്തിനെ കുറിച്ച് കൃത്യമായ ധാരണ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനനുസരിച്ച് ജീവിതക്രമം മാറ്റിയെടുക്കാനും അതിനുവേണ്ട പ്രതിരോധ രീതികൾ മനസ്സിലാക്കിയെടുക്കാനും അതിനുവേണ്ട പ്രതിരോധ രീതികൾ അവലംബിക്കാനും എനിക്ക് സാധിക്കും. ഒരു അസുഖം വരുന്നത് തടയാനും അല്ലെങ്കിൽ അസുഖത്തിന് തീവ്രത കുറയ്ക്കാനും കൃത്യമായി സാധിക്കും. ഇന്നത്തെ കാലത്ത് ഏറ്റവും വേണ്ടത് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ പല അസുഖങ്ങൾക്ക് വരുന്നതും നമ്മൾ കണ്ടെത്തുന്നതും എപ്പോഴാണ്? വളരെ വൈകിയ. വളരെ വൈകി എത്തുമ്പോഴത്തേക്ക് എന്താ, നമുക്കിതിന് കൃത്യമായ രോഗ ചികിത്സ കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നു. അതേസമയം ബയോഇൻഫോമാറ്റിക്സ് വരുമ്പോഴോ എഐ വരുമ്പോഴത്തേക്കോ ഈ ജനിതക ഘടന നമ്മൾ അനലൈസ് ചെയ്താൽ വളരെ മുൻകൂട്ടി തന്നെ അസുഖം വരുന്നതിന് വളരെ മുൻകൂട്ടി തന്നെ അസുഖം വരാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യം പ്രവചിക്കാൻ സാധിക്കും. അത് ഒരു ഷുഗറിനോ പ്രഷറിനോ കൊളസ്ട്രോളിൻ്റെ കാര്യം മാത്രമല്ല, ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ പോലും കൃത്യമായി പ്രവചിക്കാൻ നമുക്ക് ഇന്ന് സാധിക്കും. അതാണ് എഐയുടെയും ബയോഇൻഫോമാറ്റിക്സിന്റെയും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഈ ബയോഇൻഫോമാറ്റിക്സ് അവസരങ്ങൾ നോക്കാം. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബ്രെയിൻ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അപ്പൊ ഇന്ത്യയിൽ ബയോഇൻഫോമാറ്റിക്സിനും ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും വലിയ സാധ്യതകളുണ്ട്. വലിയ വലിയ ബയോടെക്നോളജി കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, വലിയ വലിയ ആശുപത്രികൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, പിന്നെ എഐയുടെ തന്നെ ഹെൽത്ത് കെയർ സ്റ്റാർട്ടപ്സ്, അത് ഉടൻ തന്നെ നമ്മൾ എ ഹെൽത്ത് കെയർ സ്റ്റാറ്റസ് വരാം. ഇതിനകത്ത് എ ഐ അല്ലെങ്കിൽ ബയോഇൻഫോർമാറ്റിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടതെന്താ? മെയിനായിട്ട് വേണ്ടത് കൃത്യമായ ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ബയോളജി പഠിക്കാന്നുള്ളതാണ്. കൂടാതെ പ്രോഗ്രാമിംഗ്, ഉദാഹരണം പൈത്തൺ പ്രോഗ്രാമിംഗ്, ആർ പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, മെഷീൻ ലേണിംഗ്, ഡേറ്റ അനാലിസിസ് തുടങ്ങിയ മേഖലകളാണ് വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ട. ആ മേഖലകൾ കംപ്ലീറ്റ് പ്രാവീണ്യം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡുകളെല്ലാം തന്നെ ഈ ബയോഇൻഫോർമാറ്റിക്സും അതു എ ഐ ഇൻക്ലൂഡ് ചെയ്ത ബയോഇൻഫോർമാറ്റിക്സും വളരെ നിസ്സാരമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അത് ഒരു വിദ്യാർത്ഥി തന്നെ ആ ഓട്ടോമാറ്റിക്കാണ് ആ സ്കില്ല് നമ്മളിൽ തന്നെ അത് ഡെവലപ്പ് ചെയ്ത് വരും ഈ പറഞ്ഞ സയൻസ് എല്ലാം പഠിച്ചാൽ. ഇതിൻ്റെ ഭാവി എന്തായിരിക്കും? ഈ ഒരു നമ്മളെ ഭാവി നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഡി എൻ എ പരിശോധിച്ച് ഏത് രോഗം വരാൻ സാധ്യതയുണ്ട്, ഏത് മരുന്ന് ഏറ്റവും ഫലപ്രദമാണ്, അത് ഞാൻ പറഞ്ഞ ഓരോ വ്യക്തിയുടെ കാര്യമാണ്. ഒരു ഒരു രോഗത്തിനുള്ള ചികിത്സയല്ല, വ്യക്തിക്കാണ് ചികിത്സ കൊടുക്കുന്നത്. ഏത് ജീവിതശൈലിയാണ് എനിക്ക് അനുയോജ്യം? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, വളരെ നേരത്തെ തന്നെ നമുക്ക് രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതുവഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ ജീവിതശൈലി അത് മാറ്റം വരുത്താൻ കൃത്യമായി നമുക്ക് സാധിക്കും. ഇത് കൃത്യമായി മുൻകൂട്ടി എടുക്കാൻ, ഇത് സയൻസ് ഫിക്ഷൻ ഒന്നുമല്ല, ഇത് വളരെ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ജീവശാസ്ത്രവും കമ്പ്യൂട്ടർ സയൻസ് ഒരുമിച്ചപ്പോൾ ബയോഇൻഫോർമാറ്റിക്സ് ജനിച്ചു. ഈ ബയോഇൻഫോർമാറ്റിക്സും എ ഐയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നിക്കുമ്പോഴോ ആരോഗ്യരംഗത്തും കാർഷിക രംഗത്തും മരുന്ന് വികസനത്തിലും പുതിയ പുതിയ സാധ്യതകൾ തുറക്കുന്നു. നാം ഓരോ കാലഘട്ടത്തിനെയും വാതിൽക്കൽ നിൽക്കുകയാണ്. മനുഷ്യ ശരീരത്തിലെ രഹസ്യങ്ങൾ തുറക്കാനും സഹായിക്കുന്ന ഈ സാങ്കേതിക വിദ്യകൾ ഭാവിയിൽ വളരെയധികം പ്രയോജനപ്പെടും. ജീവനെ മനസ്സിലാക്കിയാൽ ജീവശാസ്ത്രം മാത്രം പോരാ, ഈ കൃത്യമായ ഡേറ്റയെ മനസ്സിലാക്കുന്ന കൃത്രിമ ബുദ്ധിയും ഇതോടൊപ്പം തന്നെ ആവശ്യമാണെന്നാണ് എന്റെ ഒരു സന്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്. നന്ദി, നമസ്കാരം.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ് ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്ന് കരിയർ കോമ്പസിലൂടെ കേട്ടത് ജീവശാസ്ത്രവും എ ഐയും കൈകോർക്കുമ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സിന്റെ അനന്ത സാധ്യതകൾ എന്നതിനെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് മാക്ഫാസ്റ്റ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലെ അസോസിയേറ്റ് പ്രൊഫസർ സ്റ്റീഫൻ ജെയിംസ് സാറാണ്. ഒരിക്കൽ കൂടി സാറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കരിയർ കോമ്പസിൽ നിന്നും വിട പറയുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
4: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444776472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

11 o'clock. കാവ്യസഞ്ചാരം. കവികൾ സ്വന്തം ശബ്ദത്തിൽ കവിത അവതരിപ്പിക്കുന്ന പ്രത്യേക റേഡിയോ പരമ്പര. വാക്കുകൾ ചിലപ്പോൾ കേൾക്കപ്പെടുന്നതല്ല, അവ അനുഭവിക്കപ്പെടുന്നതാണ്. ഒരു കവിയുടെ ഹൃദയത്തിൽ ജനിച്ച വരികൾ അവരുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളിലേക്കെത്തുന്ന അപൂർവ നിമിഷങ്ങൾ. കവിതയുടെ ഉള്ളറകളിൽ നിങ്ങളിലേക്കെത്തുന്ന അപൂർവ നിമിഷങ്ങൾ. കവിതയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കുന്ന ഒരു ആത്മീയ കാവ്യസഞ്ചാരം. ഏവർക്കും കാവ്യസഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും മലയാളത്തിന്റെ പ്രിയ കവികൾ അവരുടെ സ്വന്തം കവിതകൾ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് കവിത കേൾക്കുന്ന സമയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളം കേൾക്കുന്ന സമയം കൂടിയാണ്. ജീവിതത്തെയും നാട്ടിൻപുറത്തെയും മനുഷ്യഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെയും കവിതയുടെ ഭാഷയിൽ ഒത്തുചേർക്കുന്ന കവിയാണ് കൂടൽ ഷാജി. ആനുകാലികങ്ങളിൽ സ്ഥിരമായി കവിതയും ലേഖനങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം ജനജീവിതത്തോട് ചേർന്ന് പ്രവർത്തിച്ച ജനപ്രതിനിധിയുമാണ്. മണ്ണിന്റെ മണവും മഴയുടെ ഓർമ്മയും ജീവിതത്തിന്റെ നിശബ്ദമായ ചലനങ്ങളും ഷാജിയുടെ കവിതകളിൽ ഹൃദയസ്പർശിയായി നിറയുന്നു. നിസ്സാരമെന്ന് തോന്നുന്ന നാട്ടിൻപുറ കാഴ്ചകൾക്ക് പോലും ആഴമുള്ള അർത്ഥം നൽകുന്ന അദ്ദേഹത്തിന്റെ കവിതകൾ വായനക്കാരന്റെ മനസ്സിൽ ദീർഘനേരം പ്രതിധ്വനിക്കുന്ന അനുഭവമായി മാറുന്നു. പെയ്ത്ത്, ആമപ്പൂട്ട് എന്നീ കവിതകളിലൂടെ ആ കാവ്യ ലോകത്തിലേക്ക് നമുക്കിപ്പോൾ കടന്നു ചെല്ലാം. സ്വാഗതം.

മുറിവിലെ ആഴപ്പഴുതിൽ പണിത കന്മതിലടിയോടിളകിപ്പോയെങ്കിൽ നീയാ വെള്ള പാച്ചിലുതടയാതൊഴുകാൻ വിട്ടെങ്കിൽ

ലക്കി താഴ്വരെ അടിമുടി ചിതറി. കാറുങ്കടലും കണ്ണിലെ അഗ്നിക്കാഗോളത്തിലുലഞ്ഞു. കാറുങ്കോളും നെഞ്ചുകലക്കി താഴ്വരെ അടിമുടി ചിതറി. മലയുടെ മസ്തക മുറിവുകളിൽ മതമിളകിയ ചങ്ങല പൊട്ടി. മലയുടെ മസ്തക മുറിവുകളിൽ മതമിളകിയ ചങ്ങല പൊട്ടി. കടവുകൾ പടവുകൾ കയറിയിറങ്ങി തടയണതത്തു തകർത്തു. കടവുകൾ പടവുകൾ കയറിയിറങ്ങി തടയണതച്ചു തകർത്തു. പുരയും പുരിയും ചുവരും തൂണും തിരകളിൽ കുത്തിമറിച്ച്. കരയുടെ നെഞ്ചുകലെങ്ങും കലിമഴ വലിനിലമാകെയുറഞ്ഞ്.

ചെളിയിൽ അമർത്തി. ആകെ ഇളക്കി ഇടമ്പലമാടി കാർമുടി പിഴുതു ചുഴറ്റി കാണാമറയ തുന്മാദത്തിറയാളി പടരുമൊഴുക്കിൽ ഓരോ ജടവും ഉലച്ചുവലം വെച്ചാഴച്ചെളിയിൽ അമർത്തി പറയുന്നരുതുകൾ ഓരോന്നെണ്ണി തറയിലറഞ്ഞു വിതച്ചു പറയുന്നരുതുകൾ ഓരോന്നെണ്ണി തറയിലറഞ്ഞു വിതച്ചു അലറി ചുറ്റി അടുത്തു വരുന്ന പെരുങ്കാറ്റിന്റെ കരങ്ങൾ ആകെയുഴന്നു മലർത്തിയടിച്ചിട്ടേതോ മറവിൽ മറഞ്ഞു അലറി ചുറ്റി അടുത്തു വരുന്ന പെരുങ്കാറ്റിന്റെ കരങ്ങൾ ആകെയുഴന്നു

0: കവിത ആമപ്പൂട്ട്. നേരളന്ന നെൽപ്പറയ്ക്കും അഞ്ചളന്ന ചങ്ങഴിക്കും വിശപ്പളന്ന നാഴിക്കും വിത്തളച്ചുറ്റിട്ട് നീ പൂട്ടി. നേരളന്ന നെൽപ്പറയ്ക്കും അഞ്ചളന്ന ചങ്ങഴിക്കും വിശപ്പളന്ന നാഴിക്കും വിത്തളച്ചുറ്റിട്ട് നീ പൂട്ടി. അറയ്ക്കും നിരയ്ക്കും നെല്ലറയ്ക്കും നിലവറയ്ക്കും വളയിട്ട പിടിയും കൊത്തിട്ട പൊഴിയും മണിയിട്ട പൂട്ടും നിന്റെ വിരുത് കരവിരുത്. അറയ്ക്കും നിരയ്ക്കും നെല്ലറയ്ക്കും നിലവറയ്ക്കും വളയിട്ട പിടിയും കൊത്തിട്ട പൊഴിയും മണിയിട്ട പൂട്ടും നിന്റെ വിരുത് കരവിരുത്. കരിമണ്ണ് പിളർന്ന് വിളവിത്തുപാകാൻ മൺവെട്ടി പണിതതും ഉഴവുകീറി വിത്തിറക്കാൻ വരണ്ട മണ്ണിനെ നനച്ചൊരുക്കാൻ കലപ്പയ്ക്ക് കൈയിട്ടതും കാളയ്ക്ക് നുകമിട്ടതും വിളഞ്ഞ നെല്ലിനെ കൊയ്തെടുക്കാൻ അരിവാൾ പണിഞ്ഞതും മെതിച്ച വിത്തിനെ തടുത്തുകൂട്ടാൻ വിത്തോറ്റിക്ക് കെട്ടിട്ടതും നീ. കരിമണ്ണ് വിളർന്ന് വിളവിത്തുപാകാൻ മൺവെട്ടി പണിതതും ഉഴവുകീറി വിത്തിറക്കാൻ വരണ്ട മണ്ണിനെ നനച്ചൊരുക്കാൻ കലപ്പയ്ക്ക് കൈയിട്ടതും കാളയ്ക്ക് നുകമിട്ടതും വിളഞ്ഞ നെല്ലിനെ കൊയ്തെടുക്കാൻ അരിവാൾ പണിഞ്ഞതും മെതിച്ച വിത്തിനെ തടുത്തുകൂട്ടാൻ വിത്തോറ്റിക്കു കെട്ടിട്ടതും നീ. ഉലക്കയ്ക്ക് പൂണിട്ടതും തടിയുരലിന് ചുറ്റിട്ടതും ഉറതുള്ളാൻ വെളിച്ചപ്പാടിന് ശൂലം പണിതതും നീ. ഉലക്കയ്ക്ക് പൂണിട്ടതും തടിയുരലിന് ചുറ്റിട്ടതും ഉറതുള്ളാൻ വെളിച്ചപ്പാടിന് ശൂലം പണിതതും നീ. പിന്നെ ഉലയിൽ ഉരുകിയത് ഒരു മഴു മൂന്നാണികൾ കൈപ്പിച്ചാത്തി ചങ്ങലക്കൊളുത്ത് കാൽത്തള ഒരു കതിന. പിന്നെ ഉലയിൽ ഉരുകിയത് ഒരു മഴു മൂന്നാണികൾ കൈപ്പിച്ചാത്തി ചങ്ങലക്കൊളുത്ത് കാൽത്തള ഒരു കതിന. മഴു കൊണ്ടുപോയവൻ തണലുകായ്ച്ച വടമരത്തിന്റെ കഴുത്തറുത്ത് ഉടലെടുത്തു. മഴു കൊണ്ടുപോയവൻ തണലുകായ്ച്ച വടമരത്തിന്റെ കഴുത്തറുത്ത് ഉടലെടുത്തു. പൊരിഞ്ഞെരിഞ്ഞുല ഊതിയാട്ടിയ വെളുത്ത ചാമ്പൽ പറന്നുറഞ്ഞൊരു ചുടലയായി. പൊരിഞ്ഞെരിഞ്ഞുല ഊതിയാട്ടിയ വെളുത്ത ചാമ്പൽ പറന്നുറഞ്ഞൊരു ചുടലയായി. മൂന്നാണിയുമായി പോയവർ പള്ളിപ്പുരയിലെ കുരിശിൽ കിടന്നവനെ വീണ്ടും കരയിച്ചു. ഇനി ഒരിക്കലും ഉയർക്കരുതെന്നുറപ്പിച്ചു. മൂന്നാണിയുമായി പോയവർ പള്ളിപ്പുരയിലെ കുരിശിൽ കിടന്നവനെ വീണ്ടും കരയിപ്പു. ഇനി ഒരിക്കലും ഉയർക്കരുതെന്നുറപ്പിച്ചു. കൈപ്പിച്ചാത്തി കൊണ്ടുപോയവൻ അരുതറിയാത്ത അടിയാത്തിയുടെ അടിവയറ്റിൽ ചുടിചോര ചിറ്റിച്ചു. കണ്ണീരില്ലാതെ അടിയാൻ കണ്ണുതുറിച്ച് തൂങ്ങിക്കിടന്നു. കൈപ്പിച്ചാത്തി കൊണ്ടുപോയവൻ അരുതറിയാത്ത അടിയാത്തിയുടെ അടിവയറ്റിൽ ചുടിചോര ചിറ്റിച്ചു. കണ്ണീരില്ലാതെ അടിയാൻ കണ്ണുതുറിച്ച് തൂങ്ങിക്കിടന്നു. ചങ്ങലക്കൊളുത്തിലിട്ടൊരു കണ്ണിയായി ആമപ്പൂട്ടിട്ട കൊല്ലപ്പണിക്കന്റെ കാത്തളയിൽ വിണപ്പഴുപ്പിന്റെ ദുഷിച്ച ഗന്ധം. ചങ്ങലക്കൊളുത്തിലിട്ടൊരു കണ്ണിയായി ആമപ്പൂട്ടിട്ട കൊല്ലപ്പണിക്കന്റെ കാൽത്തളയിൽ വ്രണപ്പഴുപ്പിന്റെ ദുഷിച്ച ഗന്ധം. ഒടുവിൽ കത്തിപ്പെരുക്കുന്ന കരിയിട്ട കതിനയിൽ പൊട്ടിച്ചിരിക്കുന്നു കൊല്ലപ്പണിക്കൻ. ഒടുവിൽ കത്തിപ്പെരുക്കുന്ന കരിയിട്ട കതിനയിൽ പൊട്ടിച്ചിരിക്കുന്നു കൊല്ലപ്പണിക്കൻ.
1: കവിത വായിക്കുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കും, പക്ഷേ കവി വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ആത്മാവാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് ശ്രീ കൂടൽ ഷാജിയുടെ കവിതകളാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: பிரணய புஷ்பமே.
1: ஆஹா, எந்தா பாட்டு!
0: ஹிருதய சரசி
1: பிரணய நாயகன் பின்னணியில் கானகந்தரின் சப்தம். പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
3: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:30 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
2: 12 o'clock.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
2: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ിലെ കാലതാമസം മൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. കൃത്യമായി പ്രോജക്ട് മാപ്പിംഗ് നടത്തി, ഒരു പ്രോജക്ട് പ്രോട്ടോകോൾ ഉണ്ടാക്കി, ഒരു അക്കൌണ്ടബിലിറ്റി ഉണ്ടാക്കി, കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്.
1: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും ശ്രീ രമേശ് ചെന്നിത്തല ബാംഗ്ലൂരിൽ സന്ദർശിച്ചിരുന്നു. വയനാട് കല്ലാടി മണ്ഡലത്തിൽ വിദഗ്ധ സമിതി പരിശോധന നടത്തി. കാലിക്കറ്റ് എൻഐടിയിലെ ഡോക്ടർ സന്തോഷ് ജി തമ്പി, നാഷണൽ സെന്റർ ഫോർ എക്സ്റ്റേണൽ സ്റ്റഡീസിലെ ശ്രീലേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. വിയറ്റ്നാമിൽ ബോട്ടുമായി മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. എ സി തോമസ്, ഭാര്യ ലവ്ലി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ പുലമൽ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ പുതുദർശനത്തിന് വെച്ചു. നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3 ജൂബിലി മന്ദിരം ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ സംസ്കാരം നടക്കും. കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപമായ നോക്കുവിദ്യാ പാവകളിയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കിയ പ്രശസ്ത കലാകാരി പത്മശ്രീ മോനിപ്പള്ളി പങ്കജാക്ഷി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കലാരംഗത്തെ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കാനിരിക്കെ കർഷകരുടെ ആവശ്യപ്രകാരമാണ് തീയതി നീട്ടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പോർട്ടൽ 6 തുറന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം രജിസ്ട്രേഷൻ 9 ആരംഭിച്ചത്. ഇതിനിടെ 2 അവധി ദിവസങ്ങൾ കൂടി വന്നതോടെ ഒട്ടേറെ കർഷകർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. തീയതി നീട്ടി നൽകിയതോടെ കൂടുതൽ കർഷകർക്ക് പദ്ധതിയിൽ ചേരാൻ അവസരം ലഭിക്കും. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് പദ്ധതിയിൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത്.
1: സംസ്ഥാനത്ത് പ്ലസ്

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോറോ ഹെൽത്ത് കമ്പനിയും

0: കൺവെൻഷൻ മന്ത്രി മോഹൻ സ്റ്റേഫൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 മണിക്ക് സംക്രാന്തി സംഗ്രമ വാണിഭ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. സംക്രാന്തി രണ്ടുദിവസം മാത്രമാണ് മേള. അതേസമയം എതിർവശത്തുള്ള പറമ്പല മൈതാനത്ത് വെള്ളിയാഴ്ച മുതൽ 1 മാസത്തേക്ക് പാർക്കിൽ വാണിഭ നടക്കും. കാർഷിക പണിയായുധങ്ങൾ, മൺചട്ടികൾ, ഇരുമ്പ് സാധനങ്ങൾ തുടങ്ങിയവയുമായി കച്ചവടം.
1: പൊതുവിഭാഗം

ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച കുട്ടാരക്കര സ്വദേശികൾക്ക് വീട് നൽകാൻ തമിഴ്നാട്. സംസ്കാരം ഇന്ന് വൈകിട്ട്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാറിലൂടെ ലക്ഷ്യമിടുന്നു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18%ത്തോളവും പുകൽ പാദരക്ഷ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും 12% വരെയും ഈടാക്കിയിരുന്ന തീരുവ ഇതോടെ പൂർണ്ണമായും ഒഴിവായി. യുകെ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിക്കാൻ ഇത് മാർഗമൊരുക്കും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത ഇതിലൂടെ വർദ്ധിക്കുമെന്നും ഐടി, ബിസിനസ് സർവീസ് തുടങ്ങിയ രംഗങ്ങളിലെ ഇന്ത്യൻ നൈപുണ്യത്തിന് കരാർ പുതിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ യുകെയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ചടങ്ങിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീം ആപ്പി.
1: ഇന്ത്യ യുകെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും ഇന്ത്യൻ കയറ്റുമതിക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൈൻ ഹുസൈദ് ചൂണ്ടിക്കാട്ടി. ഈ കരാർ സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ കേരളത്തിലെ പ്രധാന മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷ. മറയൂർ ശർക്കര, കപ്പ ചിപ്സ് എന്നീ ഇനങ്ങളാണ് യുകെയിലേക്കുള്ള ആദ്യ ചരക്കിൽ കയറ്റി അയക്കുന്നത്.
0: സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓരോ ഫയലുകളുടെയും തലസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു.
2: പ്രോജക്ട് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്നും നഷ്ടപ്പെടുന്നത്. കൃത്യമായി പ്രോജക്ട് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്ട് പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു അക്കൌണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്.
0: ഓപ്പറേഷൻ തോഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച നടന്നത്. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെയും ശ്രീ രമേശ് ചെന്നിത്തല ബാംഗ്ലൂരിൽ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. യുവാക്കളുടെ ഊർജ്ജവും പ്രതിഭയും പുത്തൻ ആശയങ്ങളുമാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്കിൽ ഇന്ത്യ മിഷന് ഇന്ന് 11 വർഷം. രാജ്യത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ, സംരംഭകത്വം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയ്ക്ക് അനുയോജ്യമായ നൈപുണ്യ പരിശീലനം നൽകുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. യുവതലമുറയ്ക്ക് പ്രായോഗിക നൈപുണ്യങ്ങൾ ഉറപ്പുവരുത്തി അവരെ തൊഴിൽ ക്ഷമതയുള്ളവരാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ചെന്താമര കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ഫോർമോസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഹോർമോസിലൂടെ സഞ്ചരിക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും ആക്രമണങ്ങൾ തുടരുമെന്നും അടുത്ത ആഴ്ചയോടെ ഇത് ഇറാന്റെ ഊർജ്ജ നിലയങ്ങളിലേക്കും പാലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ബഹ്റിനിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി. കുവൈറ്റിലെ അലിസലേം ബേസിൽ AQ-9 ഡ്രോണുകൾ വിന്യസിച്ചിരുന്ന ട്രംപ് ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമുസിലൂടെ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സംഘർഷ മേഖലയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി പ്രത്യേക ദൌത്യത്തിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടക്കം കുറിച്ചു. കപ്പലുകളുടെ തത്സമയ നിരീക്ഷണം ഉറപ്പുവരുത്തുമെന്നും ഉന്നതതല അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. യു എൻ രക്ഷാസമിതി പരിഷ്കരിക്കുന്നതിലും ആഗോള സംഘർഷങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിലുമുണ്ടായ പരാജയം ഐക്യരാഷ്ട്രസഭയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കുറച്ചതായി ഇന്ത്യ. നിലവിലുള്ള ആഗോള യുദ്ധങ്ങളിലും തർക്കങ്ങളിലും അർത്ഥപൂർണമായി ഇടപെടാൻ രക്ഷാസമിതിക്ക് സാധിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് കുറ്റപ്പെടുത്തി. ഇത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാനുള്ള സംഘടനയുടെ ശേഷിയെ ചോദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു.
4: The underlying reason for inadequacies of the Security Council is evident. An 80-year-old architecture designed for the 1940s is ill-equipped to address contemporary challenges. As a collective, the UN has not been able to move the needle on reforming the Security Council. The discussions so far have been limited to an endless cycle of prepared statements under the IGN framework. Action points 39 to 41 of the pact have largely remained on paper. This is untenable and must change.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കും. ജലന്ധർ കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച മറ്റ് 74 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. അമൃത്സറിനെ വാരാണസിയുമായി ബന്ധിപ്പിക്കുന്ന സന്ത് രവിദാസ് എക്സ്പ്രസ് പ്രധാനമന്ത്രി ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒഡീഷയിലെ വിശ്വപ്രസിദ്ധമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര നാളെ. രഥയാത്രയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങളും സുരക്ഷാ നടപടികളും പൂർത്തിയായി. രഥോത്സവത്തിൽ പങ്കെടുക്കാനായി രാജ്യത്തിനകത്തും വിദേശത്തുനിന്നുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയത്. രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:15 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം നുകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിന് കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
6: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
7: 1:00.
8: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
6: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
5: സ്വാഗതം രുചിക്കൂട്ടിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഉച്ചക്കൊക്കെ ഊണിന് പുതിയൊരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ രുചികരമായിട്ടുള്ള ഒരു ബീഫ് പാസ്ത കാസറോൾ ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള പാസ്ത, രുചികരമായിട്ടുള്ള ബീഫ്, ക്രീം ചീസ് ഇതൊക്കെ ചേർത്തിട്ട് മൈക്രോവേവ് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു വിഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള ബീഫ് പാസ്ത കാസറോൾ. മസാലകളും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂണുകളും ഒക്കെ ചേർത്ത് പാകം ചെയ്യുന്ന ഈ വിഭവം വളരെ ടേസ്റ്റ് ആണ്. നമുക്ക് വീട്ടിലെളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ കുറച്ച് ഐറ്റംസ് നമുക്ക് വേണം. ഇത് വേറൊരു ടൈപ്പ് സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ഐറ്റംസ്, ചില ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പിന്നെ പാസ്ത വേണം 2.5 കപ്പ്, ഒലിവ് ഓയിൽ ഒരു വലിയ സ്പൂൺ, ബീഫ് നമ്മൾ അരച്ചെടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്, അത് 1/4 കിലോ വേണ്ട, അതിൽ കുറച്ചും കൂടി കുറച്ച് മതി. സവാള വളരെ പൊടിയായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്, വെളുത്തുള്ളി 3 എണ്ണം അതും പൊടിയായിട്ട് അരിയ, ഉപ്പും കുരുമുളക് പൊടിയും പാകത്തിന്, തക്കാളി ചതച്ചത് 1/2 കപ്പ്, പിന്നെ ഇറ്റാലിയൻ സീസണിങ് 1/4 ചെറിയ സ്പൂണ്, ബേബി സ്പിനാച്ച് 2 കപ്പ്, പിന്നെ ബേസിൽ ലീവ്സ് 5 ഇല വേണം, അത് നമുക്ക് കീറിയിടാം. മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ്, പിന്നെ പാർമസൻ ചീസ് ഗ്രേറ്റ് ചെയ്തത് 1/2 കപ്പ്. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഡിഷ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് വാങ്ങേണ്ടി വരും. അങ്ങനെ വാങ്ങി വെച്ചാൽ മാത്രമേ ഇതൊക്കെ അതിന്റേതായിട്ടുള്ള ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ പിന്നെ പാസ്ത, ഒലിവ് ഓയിൽ, ബീഫ് അരച്ചത്, സവാള, വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക് പൊടി, തക്കാളി ചതച്ചത്, പിന്നെ ഇറ്റാലിയൻ സീസണിങ്, ബേബി സ്പിനാച്ച്, ബേസിൽ ലീവ്സ്, മൊസറല്ല ചീസ്, പിന്നെ പാർമസൻ ചീസ്, ഇത്രയും നമുക്ക് എടുത്തു വെക്കണം ഇതിന് വേണ്ടിയിട്ട്. ആദ്യം നമ്മളിത് മൈക്രോവേവ് ഓവനിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഒരു 375°F ഒന്ന് ചൂടാക്കിയിടുക. ഇനി പാസ്ത പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ പാസ്ത പാക്കറ്റ് എടുക്കുമ്പോൾ അതിലുണ്ടാവും എങ്ങനെയൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നമ്മളത് വേവിച്ച് അതിൽ വെള്ളം ഒന്ന് മാറ്റി വെക്കുക. ആ ടൈമിൽ ഒരു പാനിൽ ഒലിവ് ഓയിൽ ചൂടാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബീഫ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ആ ബീഫിന്റെ ഒരു പിങ്ക് കളറൊക്കെ മാറുമ്പോഴേക്കും നമ്മൾ പിന്നെ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സവാള, വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലോ, ഇത്രയും കൂടി ചേർത്തിട്ട് 2-3 മിനിറ്റ് അതിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ചെയ്യേണ്ടത് നെക്സ്റ്റ് ചേരുവകൾ, തക്കാളി ചതച്ചതും ഇറ്റാലിയൻ സീസണിങ്ങും, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ സ്പിനാച്ചും ബേസിൽ ലീവ്സും ചേർത്ത് ഇളക്കിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചും കൂടി എടുക്കണം. ഉപ്പും എരിവും പാകത്തിനാക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് ഇളക്കിയിട്ട് മിക്സ് ചെയ്യാം. ഈ പാസ്തയുടെ പകുതി മയം പുരട്ടി ഒരു ബേക്കിംഗ് ഡിഷിൽ ഒന്ന് നിരത്തി കൊടുക്കുക. നമ്മൾ ഒരു ഓയിലോ എന്തെങ്കിലും പുരട്ടിയിട്ടുള്ള ഒരു ബേക്കിംഗ് ഡിഷിൽ നിരത്തുക. മുകളിൽ 2 വലിയ സ്പൂൺ പാർമസൻ ചീസും 1/2 കപ്പ് മൊസറല്ല ചീസും ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ ബാക്കിയുള്ള പാസ്ത നിരത്തി ബാക്കി ചീസും കൂടി നമ്മളൊന്ന് വിതറി കൊടുക്കുക. ഇനി ചൂടാക്കി ഇട്ടിരിക്കുന്ന ഓവനിൽ വെച്ചിട്ട് ഒരു 20-22 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ചീസ് മുഴുവൻ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. എന്നിട്ട് നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുള്ള, ഉച്ചയ്ക്കൊക്കെ ഊണിന് ഒരു വെറൈറ്റി ടേസ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ബീഫ് പാസ്ത കാസറോൾ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അവർക്കാണല്ലോ കുറച്ചും കൂടി ഈ നോർത്ത് ഇന്ത്യൻ ടച്ചിലുള്ള ഫുഡൊക്കെ ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടം. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്കാൻ ഇറ്റ് ഹാപ്പിലി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടു കൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജയ് ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
2: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

അതെ, അകാലനര ഒരു പ്രശ്നമായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിലേ അതിനുള്ളൊരു സൊല്യൂഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ശമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മളൊക്കെ ഇപ്പൊ സ്ഥിരം നേരിടുന്ന ഒരു പ്രശ്നമാണ് അകാല

ചെയ്താൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ തലമുടി നനക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നും ഇല്ല. ചെറിയ കുട്ടികൾ മുതൽ അത്യാവശ്യം ഇപ്പോൾ വർക്ക് പ്രഷറൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് വരെ നല്ലപോലെ തലമുടി നനക്കുന്നുണ്ട്. ഈ അകാല നനയ്ക്ക് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് സയന്റിഫിക്കൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമുക്ക് കുറച്ച് ടിപ്പിലേക്ക് കടക്കാം കേട്ടോ. ഈ അകാല നര നമ്മുടെ സ്ട്രെസ്, അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസ്, ഇനി അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാരണം ഉണ്ടാകുന്നതാണ്. നമ്മുടെ മെഡിക്കൽ കണ്ടീഷനും ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇനി നിങ്ങളുടെ സ്ട്രെസ് അല്ലെങ്കിൽ നിങ്ങളുടെ കെമിക്കൽ പ്രൊഡക്റ്റ് ഒക്കെ ഓവറായിട്ട് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അകാല നരയാണെങ്കിൽ അത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ അതിനെ ചെറുക്കാനായിട്ട് ഒരു സൂത്രപ്പണി, അതാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോണത് കേട്ടോ. അപ്പൊ ഇതിനായിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മൾ മുടി കറുപ്പിക്കാനായിട്ട് സാധാരണ പാർലറിലൊക്കെ പോയി ഒരുപാട് പൈസ കൊടുത്ത് ഹെയർ കളർ ചെയ്യാറുണ്ട്, അതിന്റെയൊക്കെ കെമിക്കൽ കാരണം മുടി പൊട്ടിപ്പോവാറുണ്ട്, അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നമില്ല. രണ്ടേ രണ്ട് ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തലമുടി കറുപ്പിക്കുന്നത്. ഇതിന്റെ പ്രധാനമായിട്ട് വേണ്ട ഐറ്റംസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കയ്യൂന്നിയാണ്. കയ്യൂന്നി നമുക്കറിയാം, നാട്ടുപ്രദേശങ്ങളിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. പാടത്തും പറമ്പിലും ഒക്കെ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ കയ്യൂന്നി എന്ന് പലയിടത്തും പറയും, അതുപോലെ തന്നെ കയ്യണ്ണ എന്ന് പറയും. അപ്പൊ എന്തായാലും ഭൃംഗരാജ ആണ് ഐറ്റം കേട്ടോ. അപ്പൊ ഭൃംഗരാജ് എടുക്കുക, ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ചെറിയ തളിരായിട്ടുള്ള ഇത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് ഇത് തണലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുക, ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. ഇനി വേണ്ടത് നീലാമരിയാണ് കേട്ടോ. നീലാമരി എന്ന് പറയുന്നത് നമുക്കറിയാം, പണ്ട് മുതലേ നമ്മുടെ മുടി വളർച്ചയിൽ പ്രധാനമായിട്ട് സഹായിക്കുന്ന ഒരു ഔഷധമാണ് ഈ നീലാമരി എന്ന് പറയുന്നത്. ഈ നീലാമരി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം തരാനും സഹായിക്കും കേട്ടോ. അപ്പൊ ഇത് നല്ലപോലെ തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുക, അതായത് എടുക്കുമ്പോൾ രണ്ടും സമമായിട്ടുള്ള അളവിലാണ് എടുക്കേണ്ടത്, കയ്യൂന്നിയും അതുപോലെ തന്നെ നീലാമരിയും. ഇത് രണ്ടും പൊടിച്ച് എണ്ണയിൽ ചാലിച്ച് തലയിൽ തേക്കുന്നത് മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ മുടി കറുപ്പിക്കാനും സഹായിക്കും. എന്നാൽ ഇത് നമ്മളൊരു ഹെയർ പാക്ക് ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഒരു നല്ല വൃത്തിയുള്ള ബൗൾ എടുക്കുക, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഭൃംഗരാജിന്റെ പൗഡർ ആഡ് ചെയ്യുക. ഇനി ഇത് ഉണക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതൊക്കെ നമുക്ക് മരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അതേ അളവിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ എന്താ പറയുക, നമ്മുടെ നീലാമരിയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വെള്ളത്തിൽ ചാലിച്ച് തലയിൽ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടി പെട്ടെന്ന് കറുക്കാനായിട്ട് സഹായിക്കും. ഉടനെ ഒന്നും സംഭവിക്കില്ല, നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ പോലെ അല്ല. അപ്പൊ കുറച്ച് അതിൻ്റെതായ ഒരു സമയം എടുക്കും, എങ്കിലും സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, അകാല നര എന്ന വലിയ പ്രശ്നത്തിനുള്ള ഒരു കുട്ടി സൊല്യൂഷൻ ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിതാ വീണ്ടും എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഇന്നത്തെ ഗ്രാമഫോണിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെ കേട്ട് മറന്നുപോയ കുറച്ച് അടിപൊളി പാട്ടുകളാണ് കേട്ടോ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ റെഡിയല്ലേ? നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് തെമ്മ തെമ്മ തെമ്മാടിക്കാറ്റ് എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഒരു കാലത്ത് ഈ ഒരു പാട്ട് അത്രയ്ക്ക് ഹിറ്റായിരുന്നു. മിക്ക സ്കൂളുകളിലും ആനുവൽ ഡേ ഫംഗ്ഷൻ വരുമ്പോ എല്ലാ കുട്ടികളും ഡാൻസ് കളിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു പാട്ട് കൂടിയായിരുന്നു കേട്ടോ. ഒരു അടുത്ത കാലത്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു പാട്ട് വീണ്ടും തരംഗമായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ടിലൂടെ തുടങ്ങിയാലോ. താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നമ്മുടെ ദിലീപ് ഏട്ടൻ നമ്മളെ ചിരിപ്പിച്ച സിനിമയായിരുന്നു വെട്ടം. ഈ വെട്ടം എന്ന ചിത്രത്തില് ഒരുപാട് നല്ല പാട്ടുകളുണ്ട് കേട്ടോ. എങ്കിലും നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഇല്ലത്തെ കല്യാണത്തിന് എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഭയങ്കര രസമുള്ള പാട്ടാണ് കേട്ടോ. ഒരു ട്രെയിൻ യാത്രയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തുന്നതും ചിലപ്പോൾ ഈ ഒരു പാട്ടായിരിക്കും. അത്ര ഭംഗിയായിട്ടുള്ള പാട്ടാണ്. വരികളാണെങ്കിലും അതിന്റെ സംഗീതമാണെങ്കിലും എടുത്തു പറയേണ്ട ഒന്നാണ്. അപ്പോ ഇല്ലത്തെ കല്യാണത്തിന് എന്ന് തുടങ്ങുന്ന പാട്ട് കേട്ടാലോ. ഞാൻ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നമ്മുടെയൊക്കെ നാവിന്റെ തുമ്പിൽ ഒരു കാലത്ത് ഒരുപാട് തവണ തത്തി കളിച്ചിട്ടുള്ള ഒരു പാട്ട്. ജാസ്തി ഗിഫ്റ്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ കൂടിയെത്തുന്ന കുറച്ച് പാട്ടുകളുണ്ടല്ലോ, അതിലൊരു പാട്ടാണ് നിന്റെ മിഴിമൂന കൊണ്ടെന്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ. അല്ലെ, ഈ ഒരു പാട്ട് എന്താ ഒരു വൈബ് എന്നറിയോ? ഇപ്പോഴും നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പ് പോകുമ്പോ അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ചില്ല് ചെയ്യുമ്പോ ബാക്കിലൊരു മൂഡിന് അല്ലെങ്കിൽ ഒരു ഓളത്തിന് വെക്കുന്ന പാട്ടുകളിൽ പ്രധാനി ഇതാ ഈ ഒരു പാട്ടായിരിക്കും അല്ലെ. അപ്പോ ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടാണ്. റേഡിയോയുടെ വോളിയം അല്പം വേണമെങ്കിൽ കൂട്ടി വെച്ചോ, അടിപൊളി പാട്ടാണ് വരുന്നത്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കേട്ട് ഒരുപാട് ഒരുപാട് സ്നേഹിച്ച കുറെ അധികം പാട്ടുകളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ്. അപ്പോഴേ നമ്മള് ഇനി കേൾക്കാൻ പോകുന്നത് ഒരു ചാക്കോച്ചൻ ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, ഒരു ചിക് ചിക് ചിക് ചിക് ചിറകിൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. നല്ല രസമുള്ള പാട്ടാണ് ശുക്രിയ സോങ്. അപ്പൊ ഈ ഒരു പാട്ട് കേട്ടാലോ, ധാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ ചാക്കോച്ചന്റെ ഒരു അടിപൊളി പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മറ്റൊരു സോങ് ആണ്, അതും ചാക്കോച്ചൻ മൂവിയിലെ തന്നെയാണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, ഹവ്വ ഹവ്വ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. ഒരു തെരുവില് സംഗീത പരിപാടി നടത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന വിഷ്വലൊക്കെ പൊളിച്ചെഴുതിയ ഒരു പാട്ടായിരുന്നു. അപ്പോ എന്തായാലും ഈ ഒരു പാട്ട് കേട്ടാലോ, ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തത കൊണ്ടുവന്ന ചിത്രമായിരുന്നു അത്ഭുതദ്വീപ്. ഇന്നും ഈ ഒരു മൂവി കാണുമ്പോൾ നമുക്ക് പേര് പോലെ തന്നെ അത്ഭുതം തന്നെയാണല്ലേ. അങ്ങനെ ഒരു ദ്വീപും അവിടെ അകപ്പെട്ടു പോകുന്ന കുറച്ചു പേരും, അവരെ കുറിച്ചാണ് ചിത്രം പറയുന്ന കഥ. അതില് രസകരമായിട്ടുള്ളൊരു പാട്ടുണ്ട്, ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കുന്ന മാമ്പഴം പോലത്തെ മങ്ങപ്പെണ്ണ്. ഈ ഒരു പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു കേട്ടോ. എന്റെ ഒരു ഓർമ്മയില് ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പാട്ടിന് ഒരുപാട് തവണ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ ഒരു പ്ലേ സ്കൂളിൽ പോയാലും അവിടുത്തെ ഒരു ആനുവൽ ഫംഗ്ഷൻ വരുമ്പോൾ ആ കുഞ്ഞു കുട്ടികൾ ഈ ഒരു പാട്ടിന് ഡാൻസ് കളിക്കുന്നത് പലപ്പോഴും കാണാൻ പറ്റും. അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ഇനി ഈ പാട്ടാണ് ഗ്രാമഫോണിൽ അടുത്തതായിട്ട് വരാൻ പോകുന്നത്. നാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി.
1: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
2: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

കളിക്കുന്ന പാട്ടുകൾ എന്നാണല്ലോ ഞാൻ കുറച്ചു മുമ്പ് വന്ന പാട്ടിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു പാട്ട് അതാണ് ഇനി എനിക്ക് ഇവിടെ കേൾപ്പിക്കാനുള്ളത്. ഏതാണെന്നല്ലേ, ശശികല ചാർത്തിയ ദീപാവലയം എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഒരു ദീപാവലി വന്നാല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രഡീഷണൽ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാട്ട് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തും. അതിൽ ഭയങ്കര രസമായിട്ടാണ് ശ്രീദേവി മാം ആ വിളക്കൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നത് അല്ലേ. ഇത് ട്രൈ ചെയ്യാത്ത കുട്ടികൾ ഉണ്ടാവില്ല. ഈ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് ഡാൻസ് കളിക്കുമ്പോൾ ദേഹമൊക്കെ പൊള്ളു എന്നുള്ള പേര് കൊണ്ട് നമ്മൾ മിക്കപ്പോഴും ഡാൻസ് കളിക്കുമ്പോൾ വിളക്ക് വെക്കാറില്ല. പക്ഷേ കയ്യിലൊരു താലം ഉണ്ടാകാറുണ്ട്. രസമുള്ള പാട്ടാണ് കേട്ടോ. നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ബാക്കിയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രാമഫോൺ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. പഴയ കാലത്തെ പാട്ടുകൾ എന്ന് പറയുമ്പോ ഒരുപാട് പഴയതല്ല, ഒരു 2000 കാലഘട്ടം കേട്ടോ. ആ ഒരു ടൈമില് നമ്മുടെയൊക്കെ മനസ്സിൽ നിരന്തരം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ട്. ഇപ്പൊ കേട്ടാലും ഒരു 2 സ്റ്റെപ്പൊക്കെ വെക്കാൻ മനസ്സ് പറയാതെ പറയുന്ന പാട്ട്. അത്തരത്തിലുള്ള പാട്ടുകളൊക്കെയാണ് കേൾക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജാസി ഗിഫ്റ്റിന്റെ സോങ് ഏതാണ് എന്ന് ചോദിച്ചാൽ ആദ്യം മൈൻഡിലേക്ക് വരുന്നത് ലജ്ജാവതി ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു പാട്ട് കേട്ടാലോ. ലജ്ജാവതി എന്ന സോങ് ആണ് ഇനി വരുന്നത്. ആ വരുന്ന പാട്ട് കേട്ടോണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കമ്പനിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. കണ്ണ മുതലാളിയും ദാസ മുതലാളിയും നിറഞ്ഞു നിന്ന സിനിമയായിരുന്നു തെങ്കാശിപ്പട്ടണം. ഈ തെങ്കാശിപ്പട്ടണത്തിലെ അവസാനം വരുന്ന ഒരു അടിപൊളിപ്പാട്ടില്ലേ, ഡാൻസ് ഒക്കെ കളിക്കാൻ തോന്നുന്ന പാട്ട്, ഗോലുമാല എന്ന സോങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇനി. അപ്പൊ റേഡിയോയുടെ വോളിയം അല്പം കൂട്ടിവെച്ചു, ഞാനിവിടുത്തെ ടാറ്റ പറയാൻ സമയമാകുമ്പോൾ ഗോലുമാല എന്ന സോങ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇതുപോലെ അടിപൊളി പ്ലേലിസ്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി. ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പമുള്ളത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള പ്രമുഖ ആയുർവേദ ആശുപത്രിയായ അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാറാണ്. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
0: ഡോക്ടർ. നമ്മള് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ അങ്ങ് പോവുകയാണ്. ഈ ഒരു സ്ട്രെസ് നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സ്ട്രെസ് മനുഷ്യ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന ലിംഫാറ്റിക് സിസ്റ്റത്തെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്?
1: മാനസിക സംഘർഷം, ഉത്കണ്ഠ, സ്ട്രെസ് ശരീരത്തിലെ മാലിന്യം അകറ്റുന്ന ലിംഫാറ്റിക് സിസ്റ്റത്തെ എങ്ങനെ അല്ലെങ്കിൽ ലസിക വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. മാനസിക വ്യാപാരത്തെ മാത്രമല്ല സ്ട്രെസ് ബാധിക്കുക, ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ക്ഷമതയെ സാരമായി ബാധിക്കുന്നുമുണ്ട്. രോഗപ്രതിരോധ, മാലിന്യ നിർഹരണ, സ്വസ്ഥത കൈവരിക്കുന്നതിനൊക്കെ ശരീരത്തെ അവതാളത്തിലാക്കുന്ന ഒരു സമ്പ്രദായമാണ് സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സംഘർഷം കൊണ്ട് ഇടയാക്കുന്നത്. അപ്പൊ ഈ ശരീരത്തിലെ മാലിന്യ നിർഹരണ വ്യവസ്ഥ എന്ന് പറയുന്ന ലസിക വ്യവസ്ഥ ഒട്ടേറെ സാഹചര്യങ്ങളിൽ ശരീരത്തിൽ എവിടെയെങ്കിലും അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ ശേഖരിച്ചിട്ട് അവയെ പുറന്തള്ളാൻ സാവകാശം സമയമെടുത്ത് പുറന്തള്ളുന്ന ഒരു രീതിയാണ് ലസിക വ്യവസ്ഥയ്ക്കുള്ളത്. അതാണ് മാനസിക സംഘർഷം കൊണ്ട് തടസ്സപ്പെടുത്താൻ കാരണമാകുന്നത്.
0: ഡോക്ടർ, എന്തൊക്കെയാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം നിർവഹിക്കുന്നത്?
1: ശരീരത്തിലെ മാലിന്യ നിർഹരണ സംവിധാനം അല്ലെങ്കിൽ ലസിക വ്യവസ്ഥ, അതാണ് ലിംഫാറ്റിക് സിസ്റ്റം. ശരീരം ആകമാനം ശുദ്ധമാക്കുക എന്നതാണ് ഇതിന്റെ പ്രവർത്തന ഉദ്ദേശം. അതായത് വിഷവസ്തുക്കൾ, നിർജീവ കോശങ്ങൾ, അതുപോലെ തന്നെ അധികമായ ദ്രവ വസ്തുക്കൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അവ, വൈറസുകൾ, ബാക്ടീരിയകൾ എന്നിവയെ പുറന്തള്ളാനായിട്ട് ശരീരമെടുക്കുന്ന സ്വയം പ്രതിരോധ അല്ലെങ്കിൽ സ്വയം ശുദ്ധീകരണ സംവിധാനമാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കൂടെ സാധിക്കുന്നത്. നമുക്കിപ്പം തന്നെ കാലിൽ ഒരു ചെറിയ മുറിവുണ്ടായി, അത് ആദ്യ ആ മുറിവുണ്ടാകുന്ന ഘട്ടത്തിലല്ലെങ്കിലും അത് അല്പമെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുകയോ പഴുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനെ കാലിലേക്ക് നീര് വരും. അതേപോലെ തന്നെ തലയിൽ എന്തെങ്കിലും വന്ന കഴുത്തിന്റെ അല്ലെ ചെവിയുടെ പുറകില് ആ ഭാഗത്ത് ഒക്കെ ആ ലിംഫാറ്റിക് നോട്ട്സ് എൻലാർജ് ചെയ്യും. കയ്യിലാണെങ്കിലും നമ്മുടെ ആംപിറ്റ്സിലൊക്കെ ലിംഫാറ്റിക് നോട്ട്സ് എൻലാർജ് ചെയ്യും. ശരീരമാസകലം പടർന്നു കിടക്കുന്ന ഈ ലിംഫാറ്റിക് സിസ്റ്റത്തില് നമുക്ക് എവിടെ എന്തെങ്കിലും അത്തരം മാലിന്യങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകുന്ന സാഹചര്യം വന്നാൽ ഈ നോഡുകളിൽ ഇത് ശേഖരിച്ചു വെക്കുകയും ഇവിടുന്ന് കുറേശ്ശെയായി പുറന്തള്ളുകയും ചെയ്യുന്നു. അപ്പൊ ശരീരത്തിന് മൊത്തം വേസ്റ്റ് ഒരുമിച്ച് തള്ളുന്ന ആ ഒരു ആയാസം കുറച്ചിട്ട് കുറേശ്ശെയായിട്ട് പുറന്തള്ളാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രവണതയാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ഓക്കെ ഡോക്ടർ, നമുക്കറിയാം ഈ ഒരു കാലത്ത് എല്ലാവരും എല്ലാ മനുഷ്യരിലും കാണുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രെസ് കൂടുന്നത് മൂലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്?
1: നമുക്കറിയാം ഇന്ന് നമ്മള് കൊച്ചു കുട്ടികൾ, നമ്മളെപ്പോഴും മുതിർന്നവരായി കഴിയുമ്പോൾ നമ്മൾ പറയാം കുട്ടിക്കാലം എന്ന് പറയുന്നത് എത്ര രസമുള്ള ഒരു കാലമാണ്, അവരത് അറിയുന്നില്ല എന്നുള്ള ഒരു വസ്തുത ഉണ്ടെങ്കിൽ പോലും കൊച്ചു കുട്ടിക്ക് പോലും, പിറന്നു വീഴുന്ന ഒരു കുട്ടിക്ക് പോലും ഈ മാനസിക സംഘർഷം, ഉത്കണ്ഠ, സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ?
0: ഇല്ല, പാടാ.
1: അതിന്റെ അമ്മയുടെ അടുത്ത്, അമ്മ അടുത്ത് നിന്ന് അല്പനേരം മാറിയാൽ ആ കുട്ടി കാണിക്കുന്ന പരിഭ്രമം നമ്മൾ
0: കാണുന്നുണ്ട്.
1: ആ കുഞ്ഞിന് ആ വിശക്കുമ്പോൾ ആവശ്യത്തിന് എന്തെങ്കിലും കിട്ടാതെ വന്നാൽ കുഞ്ഞു കാണിക്കുന്ന, പ്രകടമാക്കുന്ന. അപ്പൊ ആ സ്ട്രെസ് എന്ന് പറയുന്ന ഏതൊരു വ്യക്തിക്കും, ഭൂമിയിൽ പിറന്ന ഏതൊരാളിനും ഉണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. മാനസിക പിരിമുറുക്കം നാഡികൾക്കുണ്ടാകുന്ന ആശയക്കുഴപ്പം, അതുപോലെ തന്നെ കോർട്ടിസോളിന്റെ ഉൽപ്പാദനത്തെ കൂട്ടാനിടയാക്കുന്നു. അപ്പം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ അളവ് കൂടി നിൽക്കുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെ തന്നെയാണ് ആദ്യമേ ബാധിക്കുക. അതേ തുടർന്ന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ കോശജ്വലനം, ഇതൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സ്ട്രെസ്സിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് മാനസികമായ വിശ്രാന്തി, ശാന്തത, സാന്ത്വനം രോഗങ്ങളുടെ ശമനത്തിന് ഏറെ പ്രധാനമാണ്. ഏതൊരു തരത്തിലുള്ള രോഗമായാലും ശരി, ആ രോഗി ഉത്കണ്ഠയോടുകൂടിയും മാനസിക സംഘർഷത്തോടുകൂടിയും അമിതമായ ഒരു പിരിമുറുക്കത്തോടു കൂടിയുമാണ് ആ ചികിത്സ സ്വീകരിക്കുന്നതെങ്കിൽ ആ രോഗശാന്തിക്ക് വളരെ പ്രയാസമുണ്ടാകും. എനിക്കറിയാം ഞങ്ങളൊക്കെ കാണാറുള്ളത് ബി പി നോക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ആ രോഗിയുടെ ബി പി ക്രമാതീതമായി വർദ്ധിച്ചിരിക്കും.
0: അപ്പോ ഒരു ടെൻഷനാണ് എന്താവും,
1: കൂടുതലുണ്ടോ കൂടുതലുണ്ടോ. അതേപോലെ തന്നെ പലപ്പോഴും നമുക്കറിയാം ബ്ലഡ് ഷുഗർ നോക്കാൻ പോകുമ്പോൾ കൂടുതലാണ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലെടുത്താൽ കുറഞ്ഞിരിക്കുന്നതായിട്ടും കാണാം. സിറ്റുവേഷൻസിനനുസരിച്ച് ഈ പറയുന്ന ശരീരത്തിന്റെ ജൈവ പ്രവർത്തനങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ആ ഏറ്റക്കുറച്ചിലുകൾ വളരെയധികം സ്വാഭാവികമായ ഒരവസ്ഥയാണ് കാണുന്നത്. ഷുഗറായാലും പ്രഷറായാലും ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പൊ ശാന്തതയോടുകൂടി അത്

0: ഉണ്ടാകുന്നത്?
1: ശരിക്കും നമുക്കറിയാം, ഒരു സ്ട്രെസ് ഹോർമോൺ ആണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഉറക്കവും ദഹനശേഷിയും കുറയ്ക്കാനായിട്ട് ഇടയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ ജലാംശം, അതായത് അസ്നിഗ്ധത, ഫ്ലൂയിഡ് വാട്ടർ റിട്ടൻഷൻ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ വ്യവസ്ഥയിൽ ചലനം സാവകാശമാക്കുന്നത് കോർട്ടിസോളിന്റെ ഉൽപാദനത്താലാണ്. അപ്പൊ ഈ ആയിരത്തിന് സ്രോതസ് എന്നാണ് പറയുന്നത് കുഴലുകൾ. ഈ കുഴലുകളിൽ കൂടിയുള്ള സഞ്ചാരത്തിനെ തടസ്സപ്പെടുത്തുന്നതും അല്ലെങ്കിൽ അതിന്റെ ഒഴുക്കിനെ കുറയ്ക്കുന്നതും ഒക്കെ രോഗകാരണമാകുമെന്നാണ് സ്രോതോ ദുഷ്ടി എന്നുള്ള രീതിയിൽ ആയുർവേദം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ അതിനിടയാക്കുന്നത് ഈ സ്ട്രെസ് ഹോർമോണാണ്. അതാണ്.
0: ഓക്കെ ഡോക്ടർ, ഈ ലിംഫാറ്റിക് സ്റ്റാഗ്നേഷൻ മൂലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്?
1: സാധാരണഗതിയില് ഈ കുഴലുകളിലെ തടസ്സം അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് ചെയ്യുന്ന വെച്ചാല് പലപ്പോഴും നമുക്കറിയാം ചിലരുടെ മുഖം പഫിനസ്, മുഖം വീങ്ങിയിരിക്കുക, രാവിലെ എഴുന്നേറ്റ് വരുന്നുണ്ടെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ലിംഫാറ്റിക്സിന്റെ തടസ്സം കൊണ്ട് തന്നെ സൈനസുകളിൽ, ലിംഫ് ഗ്ലാൻഡുകളിൽ കെട്ടിക്കിടന്നിട്ടുണ്ടാകുന്ന പ്രയാസം, വീക്കങ്ങള്, അതുപോലെ തന്നെ വാട്ടർ റിറ്റൻഷൻ, ജലാംശം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടാകുക. നമുക്കൊരു ഒരു മന്ദത, നമ്മുടെ പ്രവർത്തനത്തിന് ഒരു ഊർജ്ജത ഇല്ലാത്ത പോലെ നമ്മുടെ മസ്തിഷ്ക പ്രവർത്തനത്തിൽ ബ്രെയിൻ ഫോഗ് എന്ന് പറയാവുന്ന ഒരവസ്ഥ. പിന്നെ കാലിലൊക്കെ ആണെങ്കിൽ സെല്ലുലൈറ്റിസ് പോലെ നീർക്കെട്ട് പോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. പലതരം ചർമ്മ രോഗങ്ങൾക്ക് കാരണമാകും. അതുപോലെ രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ ഉടനെ തന്നെ കൈയുടെ വിരലുകളും കാലിന്റെ വിരലുകളും ഒക്കെ അനക്കുന്നതിന് ഒരു സ്റ്റിഫ്നെസ്, മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് തന്നെ പറയാം. ശരീരത്തിന്റെ ഒരു ഗുരുത്വം, അതായത് ശരീരം ആകെപ്പാടെ ഭാരമുള്ള പോലെ തോന്നിക്കുക, ബോഡി വെയിറ്റ് അല്ല ശരീരത്തിന്റെ കനം വെച്ച പോലെ തോന്നിക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ലിംഫാറ്റിക് സ്റ്റാഗ്നേഷൻ കൊണ്ട് ശരീരത്തിന്
0: അനുഭവപ്പെടാറുണ്ട്. ഡോക്ടർ, നമ്മൾ പറഞ്ഞു സ്ട്രെസ് മനുഷ്യാരോഗത്തെ നിയന്ത്രിക്കുന്ന ലിംഫാറ്റിക് സിസ്റ്റത്തെ എങ്ങനെ ബാധിക്കുന്നതിനെ കുറിച്ചും എന്തൊക്കെയാണ് ഈ ഒരു സിസ്റ്റം നിർവഹിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി ഈ ലിംഫാറ്റിക് സിസ്റ്റം എങ്ങനെ നമുക്ക് മികവുള്ളതാക്കാം എന്ന് കൂടി ഒന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ ഇന്ന് ഒരു പരിധിവരെ വേണമെങ്കിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശരീര വ്യവസ്ഥയായിട്ട് ലിംഫാറ്റിക് സിസ്റ്റത്തെ പറയാം. അതിനുണ്ടാകുന്ന രോഗങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നതിനെ വളരെ താമസിച്ചിട്ട് തന്നെയാണ് അറിയുക. ആ ഇതില് നമുക്ക് പറയാന്ന് വെച്ചാല് ഈ മസാജ് പോലുള്ള പരിചരണങ്ങൾ മാലിന്യ നിർഹരണം സുഗമമാക്കാനായിട്ട് സഹായിക്കും. വീക്കം, നീർക്കെട്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളെ ഒക്കെ നീക്കാനായിട്ട്, സമാശ്വാസം നൽകാനായിട്ട് മസാജിന് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ശ്വസന വ്യായാമം. വ്യായാമം പൊതുവേ നല്ലതാണെങ്കിലും പ്രത്യേകിച്ച് ഈ ശ്വസന വ്യായാമം, പ്രാണായാമം പോലെയുള്ള വ്യായാമങ്ങൾ വേഗസ് നാഡിയുടെ പ്രവർത്തന ക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാക്കുന്നത്. അതുപോലെ തന്നെ ഉരസിലെ മാലിന്യം അകറ്റാനായിട്ട് 5 മിനിറ്റ് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് നടത്തുന്നത് പലർക്കും പ്രയോജനം ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ യോഗ നടത്തുന്ന പലതരം എക്സസൈസുകളും പരിശീലന യോഗാസന പോസുകളും അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസുകളും ലിംഫാറ്റിക് പ്രവർത്തനത്തെ വളരെയധികം മികവുള്ളതാക്കാനായിട്ട് സഹായിക്കും. അത് പുറമേ ഏതൊക്കെ തരത്തിലാണെങ്കിലും ഇപ്പം നമുക്കറിയാം ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റുകൾ, അത്തരം ആഹാരക്രമങ്ങൾ നമ്മൾ നോക്കുക. ശരീരത്തിന് വീക്കം ഒരിക്കലും ഉണ്ടാകാനിടയില്ലാത്ത, ശരീരത്തെ ദഹനം തകരാറിലാക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങളെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇലക്കറികൾ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ കൂടുതൽ ഉപയോഗം ചെല്ലുന്നത് തന്നെ ലിംഫാറ്റിക് സിസ്റ്റം കുറേ കൂടെ മികവുള്ള പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കാനായിട്ട് ഇടയാക്കുന്നുണ്ട്. ആ രീതിയിൽ നോക്കുന്നുണ്ടേ ആയുർവേദത്തിലെ അഭ്യംഗം, ദിവസവുമുള്ള തേച്ചുകുളി, അത് തന്നെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പ്രവർത്തന മികവിന് ഇടയാക്കുന്നതാണെന്നാണ് പറയാവുന്നത്.
0: ഓക്കെ ഡോക്ടർ, എന്തായാലും ഇപ്പൊ ആരോഗ്യപരമായ ഒരു പ്രശ്നമാണെങ്കിൽ പോലും അതിനൊക്കെ ഒരു പരിഹാരമുണ്ട് ആയുർവേദത്തിൽ.
1: തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ ഇത് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യ ശരീരത്തെ കുറിച്ച് ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിൽ ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്തി മികവുള്ളതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലും മുൻകാലങ്ങളിൽ ഇത് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആക്ഷേപം ആയുർവേദത്തിലെ പല ഇതിനെക്കുറിച്ചും പറയണുണ്ട്. കാര്യം ആയുർവേദ ഡോക്ടർമാർക്ക് അല്ലെ ആയുർവേദം പഠിക്കുന്നവർക്ക് ആയുർവേദ ചികിത്സാ പുസ്തകങ്ങളിൽ ശരീരരചനയെ കുറിച്ച് അസ്ഥികളുടെ എണ്ണത്തെക്കുറിച്ച് ഒന്നും നിജവും നിശ്ചയവും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തും

0: രണ്ട് അവയവങ്ങൾ, മെസൻട്രി എന്ന് പറയുന്ന ഒരു അവയവം കണ്ടുപിടിച്ചത് എല്ലാവർക്കും അറിയുള്ളതാണ്. വയറിലുള്ള ഒരു പ്രത്യേക വസ്തു, ഒരു സാധനത്തെ, ഒരു ഭാഗത്തെ അവയവമായി കൺസിഡർ ചെയ്യേണ്ടി വന്നത് ഈ നൂറ്റാണ്ടിലാണ്. അതേപോലെ തന്നെ നമ്മുടെ തൊണ്ടയുടെ ഭാഗത്തൊരു പുതിയ അവയവത്തെ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അത്തരം ചെറിയ സാധനങ്ങളെ അവയവമായി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ശാസ്ത്ര സാങ്കേതിക മികവിന്റെ അടിസ്ഥാനത്തിൽ സുസൂക്ഷ്മം പരിശോധിക്കാൻ അവസരം കിട്ടിയപ്പോൾ മാത്രമാണ് ആയിട്ടുള്ളത്. ഒരുപക്ഷെ ആയിരം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ നമ്മളെന്താ മൈക്രോസ്കോപ്പ് പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഹൃദയത്തിന്റെ ആകൃതി താമരമുട്ടിന്റെ ആകൃതിയാണ്, അത് താഴേക്ക് കൂമ്പിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ആ ശാസ്ത്ര മികവാണ് ആയുർവേദം അന്നും ഇന്നും കാഴ്ചവെക്കുന്നത്. അതിന് മാറ്റം ഇന്നും വന്നിട്ടില്ല. അപ്പം ആയുർവേദത്തില് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ഇതായിട്ടുള്ളത് കൊണ്ടാണ് സ്രോതസ്സുകളെന്നും ശരീരത്തിലെ മാലിന്യം പുറത്തേക്ക് കളയുന്ന വസ്തുക്കളുണ്ടെന്നും അതിന്റെ മികവിന് വേണ്ട കാര്യങ്ങൾ ഇതാണെന്നും പറയാനും കണ്ടെത്താനും കഴിയുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.
1: ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരോഗ്യപരമായ ഒരു പ്രശ്നം വന്നാൽ ഉറപ്പായിട്ടും നമുക്ക് അതിനൊരു പരിഹാരമുണ്ട്. ഇന്നിപ്പോ ഡോക്ടർ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രോതാക്കളും കേട്ടിട്ടുണ്ട്. അപ്പോ ഒരു ബുദ്ധിമുട്ടുകൾ വന്നാൽ ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഡോക്ടർ. റേഡിയോ മൈക്ക് ഫാസ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നൂറിലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള പ്രമുഖ ആയുർവേദ ആശുപത്രിയായ അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാർ ആയിരുന്നു. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മൈക്ക് ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செக்.
1: 3 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: Go screen.

0: your screen. റേഡിയോ മക്ഫാസ്റ്റ് 90.4 സിൽവർ സ്ക്രീൻ കൂടെയുള്ളത് ദീപ. ഐ നോബഡി. സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും തുടങ്ങിയ സെലിബ്രിറ്റികൾ കൊടുകുത്തി വാഴുന്ന നമ്മുടെ നാട്ടിലെ ഏതോ ഒരു നോബഡിയുടെ കഥ. ആ നോബഡി ഒരു സുപ്രഭാതത്തിൽ നാടാകെ അറിയുന്ന ചർച്ചാ വിഷയമായി മാറിയാൽ പിന്നെ അയാളാകും യൂട്യൂബേഴ്സിന്റെയും മാധ്യമങ്ങളുടെയും ഇര എന്ന് പറയുന്നതല്ലേ. അങ്ങനെയൊരു നോബഡിയുടെ കഥയാണ് നിസാം ബഷീർ സംവിധാനം ചെയ്ത ഐ നോബഡി പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ ഫിലിം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പട്ടാപ്പകൽ ഒരു സ്വകാര്യ ബാങ്കിലേക്ക് തോക്കുമായി കയറി വരുന്ന 3 അക്രമകാരികൾ പണവും സ്വർണവും മോഷ്ടിച്ച് രക്ഷപ്പെടുന്നതിനിടെ അവർ ആ ബാങ്കിൽ മറ്റെന്തോ ആവശ്യത്തിന് വന്ന രാജീവൻ എന്നൊരാളെയും പിടികൂടി കൊണ്ടുപോകുന്നു. മോഷ്ടാക്കൾ അയാളെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നുകളയുമെങ്കിലും ജീവിതകാലം മുഴുവനും പെട്ടുകിടക്കാനാവുന്ന ഒരു ഊരാക്കുടുക്കിലേക്കാണ് അവർ രാജീവിനെ കൊണ്ടുചെന്നിടുന്നത്. ഈ സംഭവത്തോടെ നിയമവും സമൂഹവും അതോടെ അയാളെ മറ്റൊരു കണ്ണിലൂടെ നോക്കിക്കാണാൻ തുടങ്ങുന്നു. അപ്പോ ഈ ഒരു കാര്യമാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്.
1: രാജുവിന്റെ കയ്യിൽ രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ,
2: എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ. അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതി ഞാകുത
3: കിട്ടിയതോടെ ദേഹത്തുണ്ട് പകുതിയാക്കണ്ട മൊത്തമായിട്ട് തന്നേക്കാം.
4: രാജീവ് സാറല്ലേ? സാർ എസ് പി ഓഫീസർ എന്ന് പറഞ്ഞായിരുന്നു.
5: രാജീവ് ഏത് ബാങ്കിൽ അക്കൗണ്ട്?
3: എസ് എസ് ബി.
5: ഗ്രിഫിനോ?
3: അവിടെ തന്നെ.
5: പിന്നെ അതിനാ രാജീവൻ എന്ന ഐ എസ് എഫ് സി ബാങ്കിൽ പോയത്?
6: താനിങ്ങനെ
7: എന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടോ ഞങ്ങള് പോലീസുകാരെ പെട്ടുപോലിടൂ.
3: എന്ത് ചെയ്യാനാ സാറേ, കയ്യിലിരുപ്പ് പണ്ടേ കുറച്ച് മോശം.
8: എടാ ബാങ്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് കറങ്ങി തിരിച്ചു നടക്കാൻ പറ്റില്ല.
7: ഇവിടെയൊക്കെ പൈസ വെക്കുന്ന സേഫ് ആണോ?
9: ഞങ്ങൾ അമ്മരെ ചേസ് ചെയ്ത്
3: 2 ദിവസമായിട്ട് അമ്മരുടെ പുറകെ നടക്കുക സാറേ. ഓഫീസിൽ ഓക്കെ പരാതിയില്ല, വീട്ടിൽ കയറാമെന്ന്.
1: ആർക്ക് ഇച്ചിരി ടെൻഷൻ കൊടുത്താലോ?
3: എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി, അത് ഞാൻ തന്നെ കറക്റ്റ് ചെയ്തോളാം. പക്ഷെ
10: എങ്ങനെ കറക്റ്റ് ചെയ്യണ നീ പറയുന്നേ? നിന്റെ ഈ മിസ്റ്റേക്ക് ഇല്ലേ, ഇവിടുത്തെ പോലീസുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്.
11: അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ്.
10: മൈ ഫാമിലി, മൈ കിഡ്സ്, അതൊക്കെയാണ് എന്റെ വലിയ കാര്യം.
5: രാജീവൻ ഒരു ക്രിമിനൽ ആണ്, അത് മീരയ്ക്ക് പറയാവുന്ന കാര്യമാണ്.
11: രാജീവൻ ഒന്നും പറയാനില്ലേ
12: സർ? അതിനി എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല.
5: അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ
11: പറഞ്ഞിട്ടെന്താ
3: പപ്പയുടെ കൂടെ അടിപിടാൻ വന്നവരായ ഇപ്പൊ ജീവനോടില്ല.
0: ഐനോബഡി എന്ന ഫിലിമിനെ കുറിച്ചാണ് സിൽവർ സ്ക്രീനിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ രാജീവന്റെ വ്യക്തി ജീവിതവും കുടുംബവും താറുമാറാകാൻ തുടങ്ങും. ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ മീരയും 2 പെൺകുട്ടികളും അടങ്ങുന്നതാണ് രാജീവന്റെ ഫാമിലി എന്ന് പറയുന്നത്. ഭാര്യയുമായി അല്പം അകൽച്ചയുള്ള രാജീവന് ഇതോടെ കാര്യങ്ങൾ ആകെ കൈവിട്ടു പോകുന്നു. സത്യത്തിൽ ബാങ്ക് മോഷണത്തിൽ അയാൾക്കും പങ്കുണ്ടായിരുന്നോ, അതോ ഇനി അയാളായിരുന്നോ അതിന്റെ യഥാർത്ഥ സൂത്രധാരൻ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെയുള്ള രാജീവന്റെ യാത്രയും അയാളുടെ അതിജീവനവുമാണ് നോബഡി എന്ന ഫിലിം പറയുന്നത്. കെട്ടിയോളാണിന്റെ മാലാഖ, റോഷാക്ക് തുടങ്ങിയ സിനിമകളിലൂടെ തന്റേതായ വഴി വെട്ടിത്തെളിച്ച സംവിധായകനാണ് നിസാം ബഷീർ. റോഷാക്കിലെ നിസാമിന്റെ മേക്കിംഗ് ശൈലിയും മലയാളത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്തതായിരുന്നു. നോബഡിയിലും ആ പുതുമ അദ്ദേഹം നിലനിർത്തുന്നുണ്ട്. നോൺ ലീനിയർ രീതിയിൽ പറഞ്ഞു പോകുന്ന കഥയും ഇനി എന്ത് സംഭവിക്കും എന്ന പിരിമുറുക്കത്തിൽ പായുന്ന തിരക്കഥയും അതിനൊത്ത മേക്കിംഗുമാണ് ഈ ഒരു ഫിലിമിന്റെ പ്രത്യേകത.

0: നോബഡി എന്ന ഫിലിമിൽ രാജീവനാകാൻ നമ്മുടെ പൃഥ്വിരാജ് പെടാപ്പാട് പെട്ടിട്ടുണ്ടെന്ന് പറയേണ്ടി വരും കേട്ടോ. കാരണം ശാരീരികമായും മാനസികമായും ഏറെ സങ്കീർണത നിറഞ്ഞൊരു കഥാപാത്രമാണ് രാജീവന്റേത്. അയാളുടെ ഇമോഷണൽ ബാലൻസിലൂടെയാണ് ഒരു ഘട്ടത്തിൽ ഈ ഒരു ഫിലിം സഞ്ചരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫിസിക്കലായും ഈ കഥാപാത്രത്തിനൊരു ഫിറ്റ്നസ് ആവശ്യമാണ്. പൃഥ്വിയുടെ ശരീര ചലനങ്ങളിലും ഫിസിക്കലും അതിന് പൂർണ്ണത കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. പാർവതി തിരുവോത്ത് അവതരിപ്പിക്കുന്ന മീര എന്ന കഥാപാത്രവും രാജീവനൊപ്പം തന്നെ ഇമോഷണലി പവർഫുള്ളാണ്. ഇവരുടെ സംഘർഷവും അതിനൊപ്പം തന്നെ ഉള്ളുകൊണ്ടുള്ള വിശ്വാസവും ഗംഭീരമായി തന്നെ പ്രേക്ഷകരിലേക്കും കണക്ട് ചെയ്യാനായിട്ടുണ്ട്. ഹക്കീം ഷാജഹാനും അശോകനുമാണ് ശ്രദ്ധേയമായ മറ്റ് രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വിക്കനും കുശാഗ്രബുദ്ധിയുള്ള പോലീസുകാരനായി ഹക്കീം കയ്യടി നേടുന്നുണ്ട്. ജിജോയ് രാജഗോപാൽ അവതരിപ്പിക്കുന്ന യൂട്യൂബറുടെ വേഷവും നന്നായിരുന്നു.
1: മമ്മ പറഞ്ഞു പപ്പ അടികൂടാൻ പോയിട്ടാണ്. ആണോ പപ്പ? ആ കഥ കേട്ടിട്ട് മടുത്തു.
2: പിന്നെ ഒരു കഥയുണ്ട്. രാജീവൻ ബാങ്കിലേക്ക് എന്തോ കാര്യത്തിന് വരും.
3: കൊടും ക്രിമിനലുകളായ മൂന്ന് പേരെ ഉദ്യോഗസ്ഥൻ എങ്ങനെയോ കണ്ടെത്തും.
2: ആ സമയത്ത് അവന്മാർ മൂന്നുപേരും
3: കണ്ടിരിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി
4: അവന്മാർ എന്നിട്ട് അടിയും വാങ്ങിച്ച് അവന്മാരനെ പിടിച്ചോണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി.
5: ആരെ സാറേ കൊണ്ടുപോയത്?
3: വിജയകരമായി അങ്ങനെ ഒരു ബാങ്ക് മോഷണം നടപ്പിലാവും. പോലീസും നാട്ടുകാരും വഴിനീളെ 17 കോടിയും തപ്പി നടക്കുമ്പോൾ നമ്മുടെ ഈ ഉദ്യോഗസ്ഥന് ആ കത്ത കാശും കൊണ്ട് തന്റെ

0: ആളുടെ കയ്യിൽ നിന്ന് അത്ര ഈസി ആയിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. നല്ല പണിയെടുക്കേണ്ടി വരും.
1: ഐ നോബഡി എന്ന ഫിലിമിൽ ഇവരെ കൂടാതെ വിജയരാഘവൻ, മധുപാൽ, ശങ്കർ രാമകൃഷ്ണൻ, നക്ഷത്ര, ഐറ, നിഷാന്ത് സാഗർ, നന്ദു, നൌഷാദ് ബോംബെ, ഖാലിദ് റഹ്മാൻ, സഞ്ജു ശിവറാം, സുധീ ഗോപ, ബീന ചന്ദ്രൻ, സന അൽത്താഫ്, കൃഷ്ണൻ ബാലകൃഷ്ണൻ, ദിനേശ് ആലപ്പുഴ, റോണി വർഗീസ്, മനോജ് കെ യു, ഇർഷാദ് അലി, സുധീ കോഴിക്കോട്, മഹേന്ദ്രൻ ആൽബിൻ അലക്സ്, ജിതിൻ മദനൻ തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട്. റോഷാക്ക്, ഇബ്ലീസ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സമീർ അബ്ദുള്ളാണ് ഐ നോബഡിയുടെയും രചന നിർവഹിച്ചിരിക്കുന്നത്. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയാണ് ഇതിന്റെ ആദ്യ പകുതി അവസാനിപ്പിക്കുന്നത്. ഇതെന്താണ് ഈ എഴുതി വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു പോകുന്ന പ്രേക്ഷകനെ കബളിപ്പിച്ച് തിരക്കഥയ്ക്കൊപ്പം മുന്നേറുന്ന മേക്കിംഗ് മികവ്. ആദ്യ പകുതിയെ അതിതീവ്രമാക്കുന്നു. അല്പം ദൈർഘ്യമേറിയ രണ്ടാം പകുതിയിൽ ഈ കഥാഗതിയുടെ അവസാനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി സിനിമ നല്ലതാവുമായിരുന്നു എന്ന് നമുക്ക് തോന്നും. എന്നുവെച്ച് മോശം നല്ല നല്ല സിനിമയാണ്. പക്ഷെ ആ ഒരു ലാസ്റ്റ് എൻഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അത്രമാത്രം. ക്യാമറ, BGM, എഡിറ്റിംഗ്, സൗണ്ട് എന്നിങ്ങനെ എല്ലാ സാങ്കേതിക വിഭാഗങ്ങളും ഒന്നിനൊന്ന് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ദിനേശ് പുരുഷോത്തമന്റെ ഛായാഗ്രഹണ മികവും എടുത്തു പറയണം. പ്രത്യേകിച്ചും ഇൻട്രോയിലെ കാർ ചേസിംഗ് സീൻ, ലിഫ്റ്റിലെ ആക്ഷൻ രംഗം, അതുപോലെ തന്നെ ബസ് ഫൈറ്റ്, ഇതെല്ലാം എടുത്തു പറയേണ്ടുന്നതാണ്. യാനിക് ബെൻ, കലൈ കിങ്സ്റ്റൺ, അമിത് ജോളി, ബാസ്റ്റൻ എന്നിവർ ഒരുക്കിയ 5 ഹൈ വോൾട്ടേജ് ആക്ഷൻ കാർ ചേസ് രംഗങ്ങൾ ഗംഭീര തിയേറ്റർ അനുഭവമാകും സമ്മാനിക്കുക. അപ്പൊ എന്തായാലും ഗംഭീര ആദ്യ പകുതി, മോശമല്ലാത്ത രണ്ടാം പകുതിയും ചേർന്ന ഒരു ഫിലിമാണിത്. ത്രില്ലർ ഫിലിം ഇഷ്ടപ്പെടുന്നവരെ ആകർഷിക്കുന്നതാണ് ഐ നോബഡി. തിയേറ്റർ കാഴ്ച ആവശ്യപ്പെടുന്ന ചിത്രം നമുക്ക് പ്രേക്ഷകർക്ക് നല്ല ഒരു അനുഭവമായിരിക്കും സമ്മാനിക്കുക. അപ്പൊ ഇനിയെല്ലാം ശേഷം സ്ക്രീനിൽ എന്ന് പറയുന്നത് പോലെ ഇനി തിയേറ്ററിൽ. അപ്പൊ എന്തായാലും ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ ഐ നോബഡി എന്ന ഫിലിമിന്റെ റിവ്യൂ ആണ് കേട്ടുകൊണ്ടിരുന്നത്. ഇനി മറ്റൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് നമുക്ക് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് ഹൂട്ടായി.

ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്.
1: ആചാരങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി അവരെന്തും ചെയ്യും. അതിനിടയിൽ ഒരമ്മയുടെ വേദന ഒന്നും കണ്ടു വരില്ല. കരുത്തുള്ളവളാണ് നീ, പോരാടണം.

0: குப்பிக்.
1: ഞാനീ പറഞ്ഞതൊക്കെ അച്ഛന്റെ കോട്ട കിട്ടാൻ വേണ്ടി പറഞ്ഞൊന്നല്ല, ശരിക്കും ഉള്ളിന്ന് വന്നാണ്, ഹൃദയത്തിൽ നിന്ന്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 4 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സീറോ ഡെലിവറി.
4: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
4: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012 58 66 61.
4: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ரேடியோ கஃபே. This is Radio Cafe.
1: ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. സമയം 4 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. 4 മണി എന്ന് പറഞ്ഞപ്പോൾ ചായ കുടിക്കാൻ എന്നൊരു തോന്നൽ വന്നില്ലേ? ചായ കുടിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ കഫേ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ചായയും പലഹാരങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഈ കഫേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് കഫേയിലുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള 1 മണിക്കൂർ സമയം നമുക്കുള്ള സമയമാണ്. നമ്മൾ അഴിച്ചു പൊളിക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് പേർക്ക് എന്താ പറയുക, ഒരു അവധിയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. എന്നാൽ കുറച്ച് പേര് വർക്കിംഗ് ആണ്. എന്തായാലും ദാ ഇങ്ങനെ 15-ാം തീയതി ഈ ഒരു സായന്തനം എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു വൈകുന്നേരം നമ്മളിങ്ങനെ ചായയൊക്കെ കുടിച്ച് അല്പം വർത്തമാനമൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യാൻ പോവുകയാണ്. കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. വിനീത ചേച്ചി എത്തിയിട്ടുണ്ട്, ഷേർലി ചേച്ചി എത്തിയിട്ടുണ്ട്, അനിൽ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, അനിൽ ചേട്ടൻ എത്തിയിട്ടുണ്ട്, അനില എത്തിയിട്ടുണ്ട്, അമ്പിളി ചേച്ചി എത്തിയിട്ടുണ്ട്. ഓക്കെ, കുറേ പേര് വരാനുണ്ട്. ആ ഒരു പാട്ട്, ആദ്യത്തെ പാട്ട് കേട്ടാലേ കുറേ പേര് ഇങ്ങോട്ട് എത്തുള്ളൂ. അപ്പോൾ എന്തായാലും റേഡിയോ കഫേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ എന്താണ് റേഡിയോ കഫേ എന്ന് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞേക്കാം. വെറുതെയല്ല, രസകരമായിട്ടുള്ള 3 സെഗ്മെൻറ്റുകളാണ് ഈ ഒരു അടിപൊളി ഷോയിൽ നിങ്ങൾക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഫസ്റ്റ് സെഗ്മെൻറ്റ് സിനിമാസ്കോപ്പ് ആണ്. സിനിമയുമായി ബന്ധപ്പെട്ട

ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഗ്മെന്റിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അത് കടന്ന് നമ്മൾ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറച്ച് കാര്യമുള്ള കാര്യങ്ങളാണ്, വേറൊന്നുമല്ല, ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കടങ്കഥയുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്ന രണ്ടാമത്തെ സെഗ്മെന്റിൽ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത്. അതും കടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ മൂന്നാമത്തെ സെഗ്മെന്റ് എത്തും. അവിടെ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അവിടെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ലിസണേഴ്സിന്റെ അവസരങ്ങളാണ്. പാട്ട് പാടാം, കഥ പറയാം, മിമിക്രി ചെയ്യാം, അങ്ങനെ അങ്ങനെ ശബ്ദം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള ഒരു അവസരമാണ് ടാലന്റ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് സെഗ്മെന്റുകളാണ് നമ്മൾ ഈ ഒരു മാലയിൽ മുത്തുമണി കോർക്കുന്ന പോലെ ഈ റേഡിയോ കഫെ എന്ന ഷോയിൽ ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. പാട്ടൊക്കെ കേട്ട് ഒന്ന് റിലാക്സ് ആയതിന് ശേഷം അങ്ങ് നല്ല നല്ല ചോദ്യങ്ങളുടെ ശരങ്ങൾ ഞാനങ്ങടെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ഒരു പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
0: റേഡിയോ കഫേ. This is Radio Cafe.
2: രസകരമായിട്ടുള്ള മത്സരങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫെയാണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ്. അങ്ങനെ കുറച്ച് പേര് ഇവിടെ പാട്ടൊക്കെ കേട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. റേഡിയോ കേൾക്കുന്നതിൽ ഓൺലൈൻ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഓൺലൈൻ ഇടക്ക് ഒന്ന് കട്ടായി പോകുന്നുണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇതാ നമുക്കിവിടെ ഒരാൾ എത്തിയിട്ടുണ്ട്. അനിൽ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്നുമില്ല, ഷേർലി ചേച്ചി ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എൽസി ചേച്ചി വന്നിട്ടുണ്ട്. സാനി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സൽവൈത്ത ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്പിളി ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് ആ മത്സരങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് കടന്നാലോ. എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എന്താണ് ഏത് ടൈപ്പിലുള്ള ചോദ്യമാണ് വരുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഞാനിവിടെ പാട്ട് തരും. ആ പാട്ട് ഏത് മൂവിയാണ് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. സിമ്പിൾ, നിസ്സാരമായിട്ടുള്ള പണിയാണ്. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ചോദ്യത്തിലേക്ക്

യെസ്, അങ്ങനെ ടൈറ്റിലൊക്കെ കയറിയ സ്ഥിതിക്ക് പാട്ടിലേക്ക് പോവാണ്. ആദ്യത്തെ കുറച്ച് പോർഷൻ ഞാൻ കേൾപ്പിക്കും, ഏത് മൂവിയിലേതാണ് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ പഴയ പാട്ടുകൾ ഉണ്ടാകും, പുതിയ പാട്ടുകൾ ഉണ്ടാകും, കുറച്ചുകൂടി മീഡിയം ആ ഒരു വർഷത്തിൽ നിൽക്കുന്ന പാട്ടുകളാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. മൂന്ന് പാട്ടുകളാണ്. അപ്പോൾ ആദ്യത്തെ പാട്ട് വരുന്നതാണ് ഏത് മൂവിയാണ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ.

യെസ്. അപ്പൊ ഇതാണ് ആദ്യത്തെ ചോദ്യം, ഇത് ഏത് മൂവിയിലെ പാട്ടാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോ ഏത് മൂവിയിലെ പാട്ടാണ് ഇപ്പൊ കേട്ടത് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ ചിലപ്പോ ഒന്ന് ആലോചിക്കേണ്ടി വരും. യെസ്, ആലോചിക്കാൻ നിന്നില്ല, എനിക്ക് ഇവിടെ ശരി ഉത്തരം വന്നിട്ടുണ്ട്. ഓക്കെ, വിനിത ചേച്ചി ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ സൽമിത്തയും പറഞ്ഞിട്ടുണ്ട്. ഹായ് അപർണ മോളെ, ഞാൻ മിനി ബാബു ആണ്. മിനി ചേച്ചി വെൽക്കം. നമ്മുടെ ഷീജി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ കേട്ട പാട്ട് ഏത് സിനിമയിലേതാണ് എന്നാണ് പറയേണ്ടത്. നമ്മുടെ സൽമിത്തയും അതുപോലെ തന്നെ വിനിത ചേച്ചിയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യെസ്, നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഫെബിൻ, നോട്ട്ബുക്ക് അല്ല, നോട്ട്ബുക്ക് അല്ല. ആകാശ് മോൻ ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കേട്ട പാട്ട് ഏത് സിനിമയിലേതാണ് എന്നാണ് എന്റെ ചോദ്യം. എനിക്കിവിടെ ഒരു ശരി ഉത്തരം വന്നിട്ടുണ്ട്, അനില ചേച്ചിയാണ് അയച്ചിട്ടുള്ളത്. ഓക്കെ, അനില ശരി ഉത്തരം. രണ്ട് അനിലയുണ്ട് കേട്ടോ, ഒരു അനില ചേച്ചിയുണ്ട്, ഒരു അനിലയുണ്ട്. ഓക്കെ, ഗീത ചേച്ചി ശരി ഉത്തരമാണ് അയച്ചിരിക്കുന്നത്. ഇപ്പൊ കേട്ട പാട്ട് ഏത് സിനിമയിലേതാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി.

ഓക്കെ, എനിക്കിവിടെ ആൻസർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷേർലി ചേച്ചി പറഞ്ഞത് ശരിയുത്തരമാണ്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അനിൽ ചേട്ടൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ലിസി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അനിൽ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി പാടാമോ? ഓക്കെ, ഞാൻ അനില ഏങ്ങണ്ടിയൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചീച്ചി ചീച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നും കൂടി കേൾപ്പിക്കാനായിട്ട് നമുക്ക് ടൈമില്ല എങ്കിലും ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം, എന്നിട്ട് നേരെ ഉത്തരത്തിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഇതാ ഒന്നും കൂടി പ്ലേ ചെയ്യുകയാണ്. രാജപ്പൻ ചേട്ടൻ ആത്മവ ചേച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്.

യെസ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചോദ്യം, ഏത് മൂവിയിലെ സോങ് ആണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. ശിവചേച്ചി കുമരകം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. രാജപ്പൻചേട്ടൻ ആത്മജ ചേച്ചി ഷീജ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ശരി ഉത്തരം എന്ന് പറയുന്നത് ഫൈനൽസ് ആണ് കേട്ടോ. ഫൈനൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തകർപ്പം കൈയടിയുണ്ട്, അവസാനം തരുന്നതാണ്. അടുത്ത ചോദ്യം, അടുത്ത പാട്ട് ഏത് മൂവിയിലേതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ.

യെസ്. അപ്പോ ഇതാണ് പാട്ട്, ഏതാണ് മൂവി എന്നാണ് എനിക്കറിയേണ്ടത്. ലക്ഷ്മി പ്രിയ ജീഷി ഇതാ ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. മഹാസമുദ്രം തെറ്റുത്തരാണ്. നമ്മുടെ അമ്മളി ചേച്ചി ഫൈനൽസ് ഉത്തരം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിനി ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, വിനുദ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അനില ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സൽമീത ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീജ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലേഖ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആശ ചേച്ചി തൊടുപുഴ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീബ ചേച്ചി കുമരകം ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്.

ആകാശ് മോൻ അമ്പ്ലി ചേച്ചി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ശരി ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മിനി ചീച്ചി, ഗീത ചീച്ചി, ചുമത്ര ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമുക്ക് ഉത്തരങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശരി ഉത്തരത്തിലേക്ക് ഞാൻ അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. മിനി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഗീത ചീച്ചി, ചുമത്ര, ആകാശ് മോൻ, അമ്പിളി ചീച്ചി, അതുപോലെ തന്നെ മിനി റെജി ശരി ഉത്തരമാണ്. മിനി ചീച്ചി, രണ്ട് മിനി ചീച്ചി ഉണ്ടല്ലോ. അപ്പൊ മിനി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലിസ ചീച്ചി, ശിവ ചീച്ചി, കുമരകം, രാജപ്പൻ ചേട്ടൻ, ആശ ചീച്ചി, ഷേർലി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലേഖ ചീച്ചി, അനിൽ ചേട്ടൻ, ഷീജ ചീച്ചി, സൽമ ഇത്ത ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അനില ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ ചീച്ചി, അതുപോലെ തന്നെ വിനിത ചീച്ചി, ഇത്രയും പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെബിൻ ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ലിസ് ചീച്ചിയുടെ പേര് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആത്മൽ ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എൽസി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ശരി ഉത്തരം എന്ന് ചോദിക്കുകയാണെങ്കിൽ വില്ലൻ എന്നതാണ് കേട്ടോ ശരി ഉത്തരം. നമ്മുടെ ലാലേട്ടൻ മഞ്ജു ചേച്ചി ഒരുമിച്ച് വന്ന സിനിമയായിരുന്നു വില്ലൻ. അപ്പൊ വില്ലനാണ് ശരി ഉത്തരം. ഓക്കെ, എന്തായാലും അടുത്തൊരു പാട്ടിലേക്ക്, നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത പാട്ട് ഏത് സിനിമയിലേതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ദാവ വരുന്നു പാട്ട്.

യെസ്, അപ്പൊ ഇതാണ് ചോദ്യം, ഏതാണ് സിനിമ എന്നാണ് എനിക്കറിയേണ്ടത്. വിനോദ ചേച്ചി ഇവിടെ സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിയുത്തരാണ് സൽമീത തൊട്ട് പുറകേട്ടി, ശരിയുത്തരാണ് ഫെബിൻ, ശരിയുത്തരാണ് ലക്ഷ്മി പ്രിയ ചേച്ചി, ശരിയുത്തരാണ് അനില ചേച്ചി, ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര രസമുള്ള ഒരു മൂവി ആയിരുന്നു. ആകാശ് മോൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേര് ശരിയുത്തരം പറഞ്ഞിട്ടുള്ളൂ. ഇത് ചേച്ചി ചുമത്ര ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ലിസി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഷേർലി ചേച്ചി ശരിയുത്തര പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അനിൽ ചേട്ടൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ശിവചേച്ചി കുമരകം ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അറിയില്ല പറഞ്ഞ ക്ലൂ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൂ ഒക്കെ ഉണ്ട്. ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആൻസർ പറഞ്ഞ പോലെ ആയിപ്പോവും. എന്നാലും ഞാൻ പറയാം, ഒരു എന്താ പറയാ, ഒരു റിയലിസ്റ്റിക് മൂവി പോലത്തെ ഒരു മൂവിയാണ്. പോലത്തെ എന്നല്ല, റിയലിസ്റ്റിക് മൂവിയാണ്. റോഷൻ ഒക്കെ ഉള്ളൊരു മൂവിയാണ്. അതുപോലെ തന്നെ വിനായകൻ മെയിൻ റോളിലെത്തിയിട്ടുള്ളൊരു മൂവിയാണ്. ആത്മ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. മിനി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ, ലേഖ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീജ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അമ്പിളി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും പേര് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. യെസ്, മിനി ചേച്ചി, മിനി ബാബു, മിനി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ ആ ശരിയുത്തരത്തിലേക്ക് അങ്ങോട്ട് പോവാം. ഇത്രയും സമയം മതി എന്ന് വിചാരിക്കുന്നു. തൊട്ടപ്പൻ എന്നതാണ് കേട്ടോ ശരിയുത്തരം. തൊട്ടപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു കൈയടിയുണ്ട്. അവർക്ക് മാത്രമല്ല, ഇതിനു മുമ്പ് രണ്ട് ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനും ശരിയുത്തരം പറഞ്ഞവർക്കുള്ള കൈയടിയാണ് വരുന്നത്. ദാ വരുന്നു കൈയടി. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ ഒരു ചെറിയ പാട്ട്, ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയം കൂടിയാണ് കേട്ടോ. അപ്പം ഞാനൊരു കുട്ടി ബ്രേക്കൊക്കെ എടുത്തിട്ട് വേഗം വരാം. അതിനുശേഷം നമുക്ക് ജി കെ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോകാം. അപ്പോൾ കുറേയധികം ക്വസ്റ്റ്യൻ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒന്ന് റിലാക്സ് ആയാലോ ഒരു ചെറിയ പാട്ടിലൂടെ. നാം വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജയ് ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
3: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: റേഡിയോ കഫേ. Radio Cafe. Radio Cafe.
5: വിശേഷങ്ങളും രസകരമായിട്ടുള്ള മത്സരങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് റേഡിയോ കഫേയാണ്, കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സെഗ്മെന്റിനോട് വളരെ ഭംഗിയായിട്ട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ്. രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ അറിയാം, ജി കെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ജി കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ നമ്മളോട് ഒരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ ഒരു ഓർമ്മ അങ്ങോട്ട് ഉണ്ടാകും. അതല്ല, ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ മത്സര പരീക്ഷയിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പോകുന്നത്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം ചോദ്യം വരുമ്പോൾ മൈൻഡിലേക്ക് ഓർക്കാനായിട്ട് എന്തെങ്കിലും ഒരു ട്രിക്ക് നമ്മുടെ ബ്രെയിനിന് വേണം. അങ്ങനെ ഒരു ട്രിക്കായിട്ട് കൂട്ടിക്കോ. എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ചടങ്ങുണ്ട്, വേറൊന്നുമില്ല, ആ ടൈറ്റിൽ അങ്ങോട്ട് കയറണം. അപ്പോൾ ദാ വരുന്നു നമ്മുടെ ടൈറ്റിൽ.

യെസ്, ഇന്നലെ ഞാൻ ഭാരതരത്നം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഭാരതരത്നം അവാർഡ് ഏർപ്പെടുത്തിയ വർഷം, അല്ലെങ്കിൽ അത് ആരാണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറ്റി ഞാൻ വേറൊരു കാര്യം പറയുകയാണ്. ഞാൻ കുറച്ച് മഹാത്മാക്കൾ പറഞ്ഞ വാക്ക് പറയും. ഇത് ആര് പറഞ്ഞതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. സിമ്പിൾ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് എൻ്റെ ആദ്യത്തെ ഒരു വാചകം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കോട്ടാണ്. നമുക്ക് മോട്ടിവേഷൻ തരുന്ന കോട്ടല്ല, പക്ഷെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വാക്കാണ്, ഫേമസ് ആയിട്ടുള്ള വാക്കാണ്. നമ്മളൊക്കെ ഇത് പഠിച്ചിട്ടുള്ളതാണ്. എന്താ പറയുക, വിപ്ലവങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വാക്ക് പഠിച്ചിട്ടുള്ളതാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആരാണ് ആ ഭരണാധികാരി എന്നാണ് എനിക്കറിയേണ്ടത്. ഫ്രഞ്ച് വിപ്ലവം എന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി, അതാണ് ഏറ്റവും വലിയ ക്ലൂ. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി ആരാണ് എന്നാണ് എനിക്കറിയേണ്ടത്. ഫ്രഞ്ച് വിപ്ലവം മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി, അത് ഏറ്റവും വലിയ ക്ലൂ ആണ്. ആരാണ് അങ്ങനെ പറഞ്ഞത്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ആ ഭരണാധികാരി ആരാണ്? ഒരു ക്ലൂ ഞാൻ തന്നിട്ടുണ്ട്, ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ് എന്ന ചോദ്യത്തിന് നാ നമ്മുടെ വിന്ദ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ആകാശ് മോൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി ആരാണ്? സൽമിത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. മിനി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചേട്ടൻ ശരിയുത്തരാണ്. എൽസി ചീച്ചി ശരിയുത്തരാണ്. ലക്ഷ്മി പ്രിയ ചേച്ചി ഒന്ന് ചെക്ക് ചെയ്തേ, ചിലപ്പോ ഒന്ന് ചെക്ക് ചെയ്തേ, ഇപ്പൊ കിട്ടും ശരിയുത്തരം. ഷേർലി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സൽമിത ശരിയുത്തരാണ്. മിനി ചേച്ചി ശരിയുത്തരാണ്. ലിസി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. രാജപ്പൻ ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരം പറഞ്ഞു. അനിൽ ചേട്ടൻ വൈപ്പൂർ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അനിൽ ചേച്ചി ശരിയുത്തരാണ്. ശിവചേച്ചി കുമരകം ശരിയുത്തരാണ്. ഓക്കെ, മനോജേട്ടൻ തെന്നിലാപുരം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സാനി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ശിവചേച്ചി കുമരകം വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അനിൽ ചേച്ചിയുടെ പേര് വായിച്ചു. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി ആരാണ്? ആകാശ് മോൻ ശരിയുത്തരാണ്. ഷേർലി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി ആരാണ്?

അമ്പിളി ചേച്ചി ശരിയുത്തരാണ്, ആത്മൽ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ശരി ഉത്തരം എന്താണ് എന്ന് ഞാൻ പറയാം. ലൂയി പതിനഞ്ചാമനാണ് കേട്ടോ ശരി ഉത്തരം. ഷീജ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൂയി പതിനഞ്ചാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ചത്. ഫ്രഞ്ച് വിപ്ലവം പഠിച്ച സമയത്ത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വാക്കുകൾ. അപ്പം എന്തായാലും എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി മറ്റാരുമല്ല ലൂയി പതിനഞ്ചാമനാണ്. മിനി ബാബു മിനി ചേച്ചിയും ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യന് എവിടെയും ചങ്ങലകളാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു ചിന്തകനുണ്ട്, ആരാണ് ആ വ്യക്തി? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളാണ്. അപർണ ഇത്തിരി വൈകി ലൂയി പതിനഞ്ചാമൻ. ഓക്കെ ശരി. ഓ സൽമീത്ത് ലൂയി പതിനാറാമനായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സാരമില്ല. അപ്പൊ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യന് എവിടെയും ചങ്ങലകളാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു ചിന്തകൻ ഉണ്ടായിരുന്നു, ഒരു തത്വചിന്തകനാണ്. ഒരു ക്ലൂ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതും ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്.

ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആ ഒരു ടൈമിലൊക്കെയാണെന്ന് തോന്നുന്നു. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളാണ് എന്ന് പ്രഖ്യാപിച്ചൊരു ചിന്തകനുണ്ട്. ആരാണ് ആ വ്യക്തി എന്നാണ് എനിക്കറിയേണ്ടത്. മനോജേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അല്പം വൈകിപ്പോയി എന്ന് പറഞ്ഞ് നമ്മുടെ ശംസുദ്ദീനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ് വിനിത ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഷേറിൽ ചേച്ചി പകുതി പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എവിടെ പോയി? അനിൽ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. രാജപ്പൻ ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ ശരിയുത്തരാണ്. ഷീബച്ചേച്ചി അല്ല കേട്ടോ, ഷേർലി ചേച്ചിയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ അതോ? യെസ് ശരിയുത്തരാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കുന്നു. സൽമിത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പേര് പറയുമ്പോൾ മുഴുവൻ പേര് പറയുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എൻഡ് നെയിം, അതായത് ആ പേരിൻ്റെ അവസാനം വരുന്ന പേരാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, അത് പറയുക കേട്ടോ. അനിൽ ചേട്ടൻ ക്യൂട്ടായിട്ടുള്ളൊരു ജിഫൊക്കെ കേൾക്കുന്നുണ്ട്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. യെസ് ലിസി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ആത്മജ ചേച്ചി ശരിയുത്തരാണ്. ലിസ് ചേച്ചി ശരിയുത്തരാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു തത്വചിന്തകനുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചിന്ത അദ്ദേഹം പ്രസ്താവിച്ചത്, അല്ലെങ്കിൽ ആ ഒരു വാക്ക് പറഞ്ഞത്. ആരാണ് ആ വ്യക്തി? എൽ സി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പലരും എനിക്ക് തോന്നുന്നു ഉത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്യുന്നുണ്ട്, കാരണം ഒരാളുടെ എൻ്റെ നെയിം മാത്രം തെറ്റിപ്പോയി. ആ എൻ്റെ നെയിം തെറ്റിച്ചുകൊണ്ട് പലരും ഇപ്പം മെസ്സേജ് അയക്കുകയാണ്. ഇവിടെ കള്ളക്കളികൾ നടക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൽ സി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. മിനി ചേച്ചി തെറ്റിപ്പോയി. അനിൽ ചേട്ടൻ അറിയൂ ഇത് തെറ്റാണ്. ഓക്കെ, എന്തെങ്കിലും ശരി ഉത്തരത്തിലേക്ക് ഞാൻ പോവുകയാണ്. റൂസോ ആണ് കേട്ടോ ശരി ഉത്തരം. റൂസോ എന്ന് പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ഗൈഡുണ്ട്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യന് എവിടെയും ചങ്ങലകളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും റൂസോ തന്നെയാണ് കേട്ടോ. ഓക്കെ ഓക്കെ, എന്തായാലും അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അടുത്തൊരു വാക്കിലേക്ക് പോവുകയാണ്. അടുത്ത വാക്ക് പറഞ്ഞിരിക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടെടുക്കണമെന്നുള്ളൊരു ഡൗട്ടിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. എന്തായാലും അടുത്തത് ഒരു ചോദ്യത്തിലേക്ക് ഞാൻ അങ്ങോട്ട് കടക്കുകയാണ് കേട്ടോ. ഓക്കെ, ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അനില ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ഇതിലേക്ക് പോവാണ്. ലൂസോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു എൻ്റെ നെയിം ലൂസോ എന്നാണ് പലർക്കും ഒരാള് ആരോ ഒരാൾ ടൈപ്പ് ചെയ്തിട്ടു ജിൻ ജാക്ക് ലൂസോ എന്ന് പറഞ്ഞു. റൂസോ എനിക്ക് പകരം ലൂസോ വന്നു. ആ ഒരു മെസ്സേജ് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് കളിക്കുക, ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ കള്ളത്തരം കാണിക്കുന്നത്. ഓക്കെ, എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്തത് ഞാനൊരു കാര്യം അങ്ങോട്ട് പറയുകയാണ്, ഇത് ആരാണ് ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ച ഒരു ഫ്രഞ്ച് തത്വചിന്തകനുണ്ട്. ആരാണ് ആ വ്യക്തി എന്നാണ് കേട്ടോ എന്റെ ചോദ്യം. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം എന്നീ വിഭാഗങ്ങളായിട്ട് തിരിക്കണം എന്ന് പ്രഖ്യാപിച്ച ഒരു ഫ്രഞ്ച് ചിന്തകനുണ്ട്, അല്ലെങ്കിൽ തത്വചിന്തകനുണ്ട്. ആരാണ് ആ വ്യക്തി എന്നാണ് എനിക്കറിയേണ്ടത്.

അതായത് അധികാര വിഭജന സിദ്ധാന്തം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? അതായത് ഗവൺമെന്റ് എന്ന് പറയുന്നതിനെ കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്ന് ഒരാശയം മുന്നോട്ട് വെച്ച ചിന്തകനുണ്ട്. ആരാണ് ആ വ്യക്തി എന്നതാണ് എന്റെ ചോദ്യം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അധികാര വിഭജന സിദ്ധാന്തം കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ചോദിക്കുന്ന വ്യക്തിയെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പറഞ്ഞ പിന്നെന്താ പറയാലോ? അധികാര വിഭജന സിദ്ധാന്തം, അത് ആ ഒറ്റ ഒരു ഇത് മതി നമുക്ക് കിട്ടും. അധികാര വിഭജന സിദ്ധാന്തം കൊണ്ടുവന്ന ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. അതാണ് ലൈക്ക് കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ആ ഒരു സിദ്ധാന്തത്തിലാണ് പറയുന്നത്. ആ സിദ്ധാന്തം തയ്യാറാക്കിയത് ആരാണ് എന്നതാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ചിന്തകനാണ്, അതൊരു വലിയ ക്ലൂ ആണ്. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ ഇപ്പോ എന്താ പറയുക, ഫോളോ ചെയ്യുന്ന ആ ഒരു ജനാധിപത്യ സംസ്കാരം, അത് ഒരു സിദ്ധാന്തത്തിലൂടെ അവതരിപ്പിച്ചത് അദ്ദേഹമാണ്.

രാജപ്പൻ ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ഷേർലി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, മനോജ് ചേട്ടൻ തെന്നിലാപുരം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, അനില ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഡോസ് കുറഞ്ഞത് ചോദിക്കാമോ? ഇനി നാളെ ചോദിക്കാട്ടോ ഡോസ് കുറഞ്ഞത്. ഓക്കെ, അധികാര വിഭജന സിദ്ധാന്തം കൊണ്ടുവന്ന വ്യക്തി ആരാണ്? അതൊരു ഫ്രഞ്ച് ചിന്തകനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ഇന്നും പിന്തുടരുന്ന ആ ഒരു ജനാധിപത്യ ശൈലിയുടെ അടിസ്ഥാനമൊക്കെ പറയുന്നത് ഈ ഒരു സിദ്ധാന്തം തന്നെയാണ്. അപ്പൊ അതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യെസ് അനിൽ നമ്മുടെ വിനോദ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് കണ്ടില്ലേ ചേച്ചി. എൽ സി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, രാജപ്പൻ ചേട്ടൻ പാലപ്ര ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ചുപേര് ടൈപ്പ് ചെയ്യുന്നുണ്ട്. മിനി ചേച്ചി, മിനി റജി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അധികാര വിഭജന സിദ്ധാന്തം, അധികാര വിഭജന സിദ്ധാന്തം കൊണ്ടുവന്ന ആ ചിന്തകൻ ആരാണ് എന്നാണ് എനിക്കറിയേണ്ടത്. സമയം ഇത്രയും മതി എന്ന് വിചാരിക്കുന്നു. കുറച്ചുപേര് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ശിവചേച്ചി കുമരകം ശരിയുത്തരാണ്, ലിസി ചേച്ചി ശരിയുത്തരാണ്. അധികാര വിഭജന സിദ്ധാന്തം കൊണ്ടുവന്ന തത്വചിന്തകൻ ആരാണ് എന്നാണ് എനിക്കറിയേണ്ടത്. അദ്ദേഹം ഒരു ഫ്രഞ്ച് തത്വചിന്തകനാണ്.

ഇവിടെ നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചി പറയണം. ആ പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള ചോദ്യങ്ങൾ ചോദിക്കല്ലേ, പലരുടെ പേരുകളും ആദ്യമായിട്ടാണ് കേൾക്കണേ. സോഷ്യൽ സ്റ്റഡീസിൽ ഞാൻ ബാക്ക് ബെഞ്ചർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൽമിത, ചാൾസ് ലൂയിസ് തെറ്റുത്തരാണ്, ചാൾസ് ലൂയിസ് അല്ല. നമുക്ക് എന്തായാലും നമുക്ക് ആൻസറിലേക്ക് അങ്ങോട്ട് പോവാം. ഇനി ഒരുപാടിട്ട് ഞാൻ അങ്ങോട്ട് കഷ്ടപ്പെടുത്തുന്നില്ല. അധികാര വിഭജന സിദ്ധാന്തം കൊണ്ടുവന്നത് മറ്റാരുമല്ല, മോണ്ടെസ്ക്യൂ ആണ് കേട്ടോ. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള വാക്കുകളാണ്. റിനൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാലഘട്ടം പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്താണെങ്കിലും ആദ്യമൊക്കെ പറയുന്ന തത്വചിന്തകരുടെ പേരെന്ന് പറയുന്നത് ഈ മോണ്ടെസ്ക്യൂ, റൂസോ

അവസ്ഥയായി എന്ന് നമ്മുടെ അനിൽ ചേട്ടനും പറയുന്നുണ്ട്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ബുക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു ചാപ്റ്റർ അവരുടെ ബുക്കിലുണ്ട് എനിക്ക് തോന്നുന്നു, ഫസ്റ്റ് ടേമിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഓക്കെ, അതും ഹിസ്റ്ററി ക്ലാസ്സിൽ ഉറങ്ങിപ്പോയിട്ട് ടീച്ചർ എന്നെ ഗെറ്റ് ഔട്ട് പറഞ്ഞ് പുറത്താക്കിയിട്ടുണ്ടെന്നൊക്കെ ഇവിടെ നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചി പറയുന്നുണ്ട്. ഞാൻ ഇരുന്ന് ഉറങ്ങുന്ന ക്ലാസ് എന്ന് പറയുന്നത് ജോഗ്രഫിയാണ് കേട്ടോ. ജോഗ്രഫി ക്ലാസ്സിൽ പോയിരുന്നിട്ട് എപ്പോഴും ഇരുന്ന് ഉറങ്ങാറുണ്ട്. എന്നോട് മിസ്സൊക്കെ ചോദിക്കാറുണ്ട് ഇതൊക്കെ ഒന്ന് ബോധമില്ലാണ്ട് കിടന്ന് ഉറങ്ങുകയാണെന്നൊക്കെ വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇതാ ഇവിടെ കുറേ ഓക്കെ, എനിക്ക് വേൾഡ് ഹിസ്റ്ററി ഇഷ്ടമില്ലാന്ന് നമ്മുടെ സൽമ ഇതേം പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ മോളെ, ഞാൻ കേട്ടിട്ടില്ല, ഇപ്പോൾ കേട്ടു എന്ന് നമ്മുടെ അമ്പിളി ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സാരമില്ല, ഇപ്പോൾ കേട്ടില്ല, ഇപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾ ആരും മറക്കത്തില്ല, ഈ ഒരു ചോദ്യം നിങ്ങൾ മറക്കത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു ചെറിയ പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ പാട്ടൊക്കെ കേൾക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റെഡിയാണ്. നിങ്ങൾ പാട്ട് പാടി അയക്കുന്ന സമയത്ത് ഒരുപാട് ലെങ്ത്തിൽ അയക്കാതിരിക്കുക, പിന്നെ ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് അയക്കുക. ഇന്നലത്തെ പാട്ട് കൊടുക്കാൻ കുറച്ച് പേരുടെ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു, വേറൊന്നും കൊണ്ടല്ല, അടുപ്പിച്ച ഒരാളുടെ പാട്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൊടുക്കാഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കുഞ്ഞും പാട്ട് കേട്ടിട്ട് വന്നാലോ, ഏത് പാട്ട് കേൾക്കണം എന്നിങ്ങനെ ഒരു ആലോചനയിലായിരുന്നു. പ്രത്യേകിച്ച് പാട്ടുകളൊന്നും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ കണ്ണടക്കുന്ന ഏതെങ്കിലും ഒരു പാട്ടിടാം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഉടക്കിയത് സൂക്ഷ്മദർശിനി എന്ന മൂവിയാണ്. അപ്പോൾ നമുക്കതിലെ ദുരൂഹ മന്ദഹാസമേ എന്നുള്ള പാട്ടിലേക്ക് പോകാം. ദാ വരുന്നു പാട്ട്.

0: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും

0: പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: റേഡിയോ കഫേ.
2: ചായ വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേയാണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ പേര് പാട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് കേട്ടാലോ. ഇവിടെ ആദ്യം എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് നമ്മുടെ നദീർത്തയാണ് കേട്ടോ. നദീർത്ത ഒരു പാട്ട് ഇവിടെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഓർത്തു നദീർത്ത പാട്ട് പാടി അയച്ചു തന്നതായിരിക്കും കേട്ടോ. സാധാരണ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നദീർത്ത പാട്ട് പാടണം. അപ്പോൾ താഴെ ഒരു മെസ്സേജ്, അനിയത്തി റോസ്ന അൻവറിൻ്റെ മകൾ പാത്തു പാടിയ പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാത്തുക്കുട്ടി ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടിയത് എന്ന് കേട്ടാലോ. അപ്പോൾ ദാ വരുന്നു പാത്തുക്കുട്ടിയുടെ പാട്ട്.
3: അറിയാതെ പറയാതെ ഇരുകോണിൽ കഴിയാ

അമ്മി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ മറ്റേ അഴലിൽ ആ ഒരു പോർഷനൊക്കെ എത്തിയപ്പോ എന്തോ ഫീലാണല്ലേ. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ആരുടെ പാട്ടാണ് എന്ന് നോക്കുകയാണെങ്കിൽ കുഞ്ഞാറ്റയുടെ പാട്ടാണ് കേട്ടോ. കളിക്കാൻ ഓടിപ്പോയി അപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കുഞ്ഞാറ്റക്കുട്ടി ഏത് പാട്ടാണ് പാടിയിരിക്കുന്നത് എന്ന് കേട്ടാലോ.

0: കൈകൂടുന്ന നിറയിൽ തിരുമധുരം തരും.
1: സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് വഴിയെ വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് എങ്ങനെ വരാതിരിക്കും. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. അടുത്തൊരു ഓഡിയോ ക്ലിപ്പിലേക്ക് പോവാണ്. കുട്ടികൾ എല്ലാവരും അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അനിൽ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം അനിൽ ചേട്ടൻ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. ട്രെയിൻ, ഹെലികോപ്റ്റർ, ഓട്ടോറിക്ഷ, ജീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം.
2: ട്രെയിൻ പോകുന്ന സൗണ്ട്. ഓട്ടോറിക്ഷ. അടുത്ത ജീപ്പ്.
1: എന്റെ പൊന്നോ, ഞാനിവിടെ മൈക്ക് ഓഫ് ചെയ്ത് വെച്ച് ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി എന്താ ഇത്? ആ ഓട്ടോറിക്ഷ അവസാനം, അല്ല അവസാനത്തെ ജീപ്പ് എനിക്ക് കേട്ടിട്ട് ബൈക്കായിട്ടാണ് കേട്ടോ തോന്നിയത്. എന്തായാലും കുഴപ്പമില്ല, രസമായിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ഓഡിയോ ക്ലിപ്പിലേക്ക് പോകാം. വയസ്സ് വന്നിരിക്കുന്നത് നമ്മുടെ അമ്പിളി ചേച്ചിയാണ്. അതൊന്ന് കേട്ടിട്ട് വരാം.
3: ഒരു ഗതം പോലെ അനുഭൂതിയിൽ കൊഴിയുന്ന കുളിരോർമ നീ, ശ്രുതി സാഗരത്തിൻ്റെ ചുഴിയിൽ സ്വയം

0: മൗനം എങ്ങോ തേങ്ങും കഥ നീ അറിയില്ലയോ കൊഞ്ചി കരയല്ലേ മിനികൾ നനയല്ലേ ഇളമനമുരുകല്ലേ ഇളമനമുരുകല്ലേ പവിഴങ്ങൾ പോ
1: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഞ്ചി കരയാനൊന്നും പോകുന്നില്ല, ഇങ്ങനെയൊക്കെ പാടി പറഞ്ഞാൽ എങ്ങനെ കരയാനാണ്. അപ്പൊ എന്തായാലും അമ്മൽ ചേച്ചി സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അടുത്ത പാട്ട് നമ്മുടെ സൽമീത്ത ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം.
2: വിണ്ണിന്റെ വിരി മാറി മഴവില്ലിൻ മണിമാല കണ്ണന്റെ മാറിങ്കൽ ഞാൻ ചാർത്തിയ വനമാല ഏതിനാണു ഭംഗി എന്റെ പ്രിയ തോഴി എന്നൊരാത കുഞ്ചി ചോദിച്ചു സഖിയോടായി. രാധ കുഞ്ചി ചോദിച്ചു സഖിയോടായി. വിണ്ണിന്റെ വിരി മാറി മഴവില്ലിൻ മണിമാല.
1: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ജയങ്കരേട്ടന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്, അതിലേക്കാണ്.
3: ചക്രവാളങ്ങളിൽ കിളികളിൽ പൂക്കളിൽ നിറയും സംഗീതമായി വരൂ, മേഘസംഗീതം തരൂ മണിമുകിൽ കിളികളായി, പൂവിനെ താരാട്ടുമീണം തരൂ ദേവി നിൻ കോവിലിൽ സോപാനഗാനം പാടുവാൻ വന്നു ഞാൻ. ഭൂമിതൻ സംഗീതം നീ മണ്ണിലും വിണ്ണിലും പൊൻതുടിപ്പാട്ടുമായി.
1: സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് പോവുകയാണ്. അടുത്ത ഓഡിയോ ക്ലിപ്പ് അയച്ചു വന്നിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ സാനി ശേഷിയാണ്. അപ്പൊ സാനി ശേഷി ഏത് പാട്ടാണ് പാടിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.

സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാതെ പാടിയിട്ടുണ്ട്. ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു പാട്ട് കേൾക്കാനായിട്ട്. അടുത്തത് നമ്മുടെ അനില ചേച്ചി ഒരു പാട്ട് അയച്ചു തന്നിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം.

0: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് സമയം ദാ ഇങ്ങനെ 5 മണിയായിട്ടുണ്ട്. 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പതിയെ ഇവിടെ ടാറ്റ പറയുകയാണ്. അപ്പൊ സമയം ഇത്രയായതുകൊണ്ടാണ് ഇനിയും എനിക്ക് ഇവിടെ പാട്ടുകൾ പ്ലേ ചെയ്യാനുണ്ട്, ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പതിയെ ഇവിടെ ടാറ്റ പറയുകയാണ്. അപ്പൊ ഇത്രയും നേരം പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം റേഡിയോ കഫേ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കേട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.
3: ട്രെൻഡിംഗ് വൺ.
4: ഹായ്, ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ ട്രെൻഡിംഗ് വൺസിൽ നമ്മൾ എല്ലാ ഭാഷകളിലുള്ള പാട്ടുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ തുടക്കം മൂവിയിലെ തളിരോമല എന്ന ബ്യൂട്ടിഫുൾ സോങ്ങോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ ട്രെൻഡിംഗ് വൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോയ് പോൾ ലിറിക്സ് ചെയ്ത്, ജേക്സ് ബിജോയ് മ്യൂസിക് കൊടുത്ത്, ചിത്ര ചേച്ചി പാടിയ പാട്ട്. വിസ്മയ മോഹൻലാൽ, ആശിഷ് ജോയ് ആന്റണി, മോഹൻലാൽ, സായികുമാർ, ബോബി കുര്യൻ, മനോജ് കെ ജയൻ, ആശിഷ് ജോയ് ആന്റണി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ് തുടക്കം. അപ്പൊ നല്ലൊരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമയിൽ കുറച്ച് ഈ ഒരു ടൈപ്പ് പാട്ട് കുറച്ച് നാളായി ഇറങ്ങിയിട്ട്. എന്തായാലും തളിരോമല എന്ന സോങ്ങിൽ നമുക്ക് ഇന്നത്തെ ട്രെൻഡിംഗ് വൺസ് ആരംഭിക്കാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ട്രെൻഡിങ് വൺസിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന എല്ലാ ഭാഷകളിലും ഉണ്ടെന്ന് തമിഴ് സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. ഗട്ട കുസ്തി 2 എന്ന ഫിലിമിലെ സംഭവക്കാരി എന്ന സോങ് ഉണ്ട്. കുറച്ച് അടിച്ചുപൊളി പാട്ട്. മോഹൻരാജന്റെ ലിറിക്സിന് സീൻ റോൾഡനാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാടിയിരിക്കുന്നതും അദ്ദേഹം സൈന്ധവിയും ചേർന്നിട്ടാണ്. വിഷ്ണു വിശാൽ, ഐശ്വര്യ ലക്ഷ്മി, രമ്യ കൃഷ്ണൻ, യോഗി ബാബു എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. കേൾക്കാം നമുക്ക് സംഭവക്കാരി എന്ന സോങ് ട്രെൻഡിങ് വൺസിൽ.

ബോണ്ടിംഗ് വൺസിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാം. കണ്ടൻ എന്ന മൂവിയിലെ രൂപവതി എന്ന സോങ് സിതാര കൃഷ്ണകുമാർ പാടിയിട്ടുള്ള ഒരു വെറൈറ്റി സോങ് ആണ്. ജിബിൻ ആന്റണിയുടെ ലിറിക്സിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജെയ്സൺ ജോൺ. അനന്ത പത്മനാഭൻ, ജ്യോതിഷ് ജോസ്, ബൈജു വർഗീസ്, സജിബി കുര്യൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. രൂപവതി എന്ന സോങ് നമുക്ക് അടുത്തതായിട്ട് കേൾക്കാം ട്രെൻഡിംഗ് വൺസിൽ.

ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലൈനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തിൽ പടി തുകലശ്ശേരി. ട്രെൻഡിംഗ് 1. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺ. ട്രെൻഡിംഗ് വൺസിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ മലയാളം തമിഴും ഒക്കെ കേട്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് ഒരു ഹിന്ദി സോങ്ങിലേക്കാണ്. ആൽഫ എന്ന മൂവിയിലെ ഹാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. കുമാറിന്റെ ലിറിക്സിന് റോഹൻ ചാൻഡ് അബീർ ആണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. വിശാൽ ദദ്ലാനി, റോഹൻഷ് പണ്ഡിറ്റ്, അബീർ പണ്ഡിറ്റ് എന്നിവരാണ് പാടിയിരിക്കുന്നത്. ആലിയ ഭട്ട്, ഷർവാരി, അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ആൽഫ മൂവിയിലെ ഹാനിയ എന്ന സോങ് അടുത്തതായിട്ട് കേൾക്കാം ട്രെൻഡിംഗ് വൺസിൽ.

അടുത്തതായിട്ട് ട്രെൻഡിങ് വൺസിലെ ലാസ്റ്റ് സോങ് ആണ്. അപ്പൊ നമുക്കൊരു തെലുഗു സോങ് കേൾക്കാം. ലെനിൻ എന്ന തെലുഗു മൂവിയിലെ എട്ട എട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. ഭാസ്കര ഭട്ട ലിറിക്സ് ചെയ്ത് തമന്നസും ശ്രീകൃഷ്ണയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. അഖിൽ, അഖിലേനി അതുപോലെ ഭാഗ്യശ്രീ ബോസ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു തെലുഗു സോങ്ങോടുകൂടി ഇന്നത്തെ ട്രെൻഡിങ് വൺസിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയാണ്. വീണ്ടും നമുക്ക് നല്ല നല്ല പാട്ടുകളുമായിട്ട് കേൾക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
3: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്.
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജയ് ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യ യുകെ സഹകരണത്തിലെ സുപ്രധാന നിമിഷമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുകെയിൽ താൽക്കാലിക ജോലികൾ ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമൂഹിക സുരക്ഷാ കരാർ പിന്തുണ നൽകും. ഇന്ത്യൻ സംരംഭങ്ങളുടെ മത്സരശേഷി ഇതിലൂടെ വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 99% ഇന്ത്യൻ കയറ്റുമതിക്കും യുകെ വിപണിയിൽ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഇളവ് ലഭിക്കും. യുകെയിൽ താൽക്കാലിക ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇരട്ട സംഭാവനകളിൽ 5 വർഷം വരെ ഇളവ് സാമൂഹിക സുരക്ഷാ കരാർ പ്രകാരം ലഭിക്കും. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര സാമ്പത്തിക കരാർ കേരളത്തിലെ വ്യവസായങ്ങൾക്കും ഏറെ ഗുണകരമാകുന്നു. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി രംഗത്ത് പ്രതിസന്ധി നേരിടുമ്പോൾ യുകെ വിപണിയിൽ അവസരങ്ങൾ തുറന്നു കിട്ടുന്നത് കേരളത്തിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാണെന്ന് ഫിക്കി കേരള ചെയർ സേവിയോ മാത്യു ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: യുകെയിൽ നിരവധി പ്രവാസി മലയാളികൾ ഉള്ളതിനാൽ പുതിയ കരാർ കേരളത്തിൽ നിന്നുള്ള ഭക്ഷ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏറെ ഗുണകരമാകും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയിലാണ് കേരളത്തിലെ ഭക്ഷ്യ വ്യവസായ മേഖലയിലെ വലിയൊരു പങ്ക് സംരംഭങ്ങളും എന്നത് ഈ കരാറിന്റെ ഗുണം കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായകമാകും. സമുദ്രോൽപ്പന്ന മേഖല, ടെക്സ്റ്റൈൽസ്, പാദരക്ഷകൾ എന്നിവയാണ് കരാർ മൂലം കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്ന മറ്റ് പ്രധാന മേഖലകൾ. കരാർ പ്രാബല്യത്തിൽ വന്ന ആദ്യ ദിനം തന്നെ ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സമുദ്രോൽപ്പന്നങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും കയറ്റും ചെയ്തതും കരാർ ഭാവിയിൽ ലഭ്യമാക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ സൂചനയാണ്.
0: രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. 127,500 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ആഗോള സെമി കണ്ടക്ടർ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് മാധ്യമങ്ങളോട് പറഞ്ഞു. 62,500 കോടി രൂപ ചെലവിൽ മൊബൈൽ ഫോൺ നിർമ്മാണ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. അടുത്ത 5 വർഷം കൊണ്ട് മൊബൈൽ ഫോൺ നിർമ്മാണം 39,00,000 കോടിയിലേക്ക് ഉയർത്താനും 60,000 തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയുടെ ലഭ്യത, യാത്രക്കാരുടെ സാധ്യത, സാമ്പത്തിക സാധ്യത എന്നിവ സംബന്ധിച്ച സമഗ്ര വിവരങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് പൂർണ്ണമായ റിപ്പോർട്ടല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്താതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും ഫയൽ തീർപ്പാക്കൽ വേഗത്തിലാക്കുന്നതിനുമായി ഡാറ്റ അധിഷ്ഠിത ഗവേണിംഗ് സംവിധാനം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ദൌത്യവുമായി സഹകരിക്കാൻ മുഖ്യമന്ത്രി വിജയ് ഉടൻ തന്നെ കേരളത്തിലെത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു.
2: കേരള തമിഴ്നാട് ബോർഡറുകളിൽ പോലീസിനെ വിന്യസിക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ഷെയറിംഗും ഇൻഫർമേഷൻ ഷെയറിംഗിനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. എല്ലാ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തുന്നതിനെപ്പറ്റി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലേക്ക് വരണം. മോഹൻലാൽ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി വി ഡി സതീശനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പരിപാടി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കരാർ പ്രകാരം പദ്ധതിയുടെ നടത്തിപ്പും പരിപാലനവും മാത്രമാണ് അദാനി ഗ്രൂപ്പിനുള്ളതെന്നും തുറമുഖം പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലാണെന്ന വസ്തുത വിസ്മരിക്കരുതെന്നും മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാന വഖഫ് ബോർഡിനെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഹൈക്കോടതി. വഖഫ് ബോർഡിൽ രണ്ട് അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. അടുത്ത ബുധനാഴ്ച സർക്കാരിന്റെയും വഖഫ് ബോർഡിന്റെയും വാദം കോടതി കേൾക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. കർക്കടകം ഒന്നായ മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസത്തിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: ഇന്ന് രാത്രിയിലെ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലുതും കടുത്തതുമായ വൈരങ്ങളിലൊന്നിന്റെ പുതിയ അധ്യായമാണ്. ഒരു വശത്ത് ലയണൽ മെസ്സിയുടെ ചിറകിലേറി ഒരു കിഡിലൻ സ്ക്വാഡ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ജൂലിയൻ അൽവാരസ്, എമിലിയാനോ മാർട്ടിനസ്, ലോകത്തെ വിറപ്പിച്ച പോരാളിക്കൂട്ടം. മറുവശത്ത് ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായ സാക്ക, കോൾ പാൽമർ ഇംഗ്ലണ്ടിന്റെ സ്വപ്നങ്ങൾക്ക് കരുത്താകുന്ന സൂപ്പർ താരനിര. 3 ലോക കിരീടങ്ങളുമായി അർജന്റീന. 1966 ശേഷം വീണ്ടും ലോകം കീഴടക്കാൻ കാത്തിരിക്കുന്ന ഇംഗ്ലണ്ട്. ഈ മത്സരം ലോകകപ്പിൽ ഏറ്റവും ഉയർന്ന സുരക്ഷാ ഭീഷണിയുള്ള മത്സരങ്ങളൊന്നായി അധികൃതർ കണക്കാക്കി കഴിഞ്ഞു. കാരണം ഇത് രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, രണ്ട് രാജ്യങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട ഫുട്ബോൾ ബലാബലം വീണ്ടും കൊമ്പ് കോർക്കുകയാണ്.
0: വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ലൌനി ദമ്പതികളുടെ സംസ്കാരം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ നടന്നു. ജൂബിലി മന്ദിരത്തിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോചാരം അർപ്പിച്ചു. കോഴിക്കോട് കക്കോടിയിൽ രണ്ടാൾ താഴ്ചയുള്ള ഭൂഗർഭ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസതടസ്സമുണ്ടായി ഒരു തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് മറ്റന്നാൾ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കും. ദേശീയ തലത്തിൽ നടന്ന ഓൾ ഇന്ത്യ നൌ സൈനിക് ക്യാമ്പിൽ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് ടീമിനെ കൊച്ചി സദേൺ നേവൽ കമാൻഡിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. മഹാരാഷ്ട്രയിലെ ലോണാവലിയിൽ 17 NCC ഡയറക്ടറേറ്റുകൾ തമ്മിൽ നടന്ന മത്സരങ്ങളിലാണ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റണ്ണേഴ്സ് അപ്പ് സ്ഥാനം കരസ്ഥമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0ക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

കെയർ ഹോസ്പിറ്റൽ, അമിത ഐ കെയർ, കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപ്പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപ്പടി തുകലശ്ശേരി.

ഹായ്, ഹലോ, നമസ്കാരം. സമയം ഇതാ 7 മണി ആയിരിക്കുകയാണ്. 7 മണി ആകാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നവരായിരിക്കും കൂടുതലും. എനിക്കറിയാം, 7 മണി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമാണ്. ആ സമയം ഇവിടെ ആയിട്ടുണ്ട്. ഇന്ന് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ RJ അപർണയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള 1 മണിക്കൂർ സമയം നമുക്കുള്ള സമയമാണ്. നമ്മൾ ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ പോവുകയാണ് കേട്ടോ. രാവിലത്തെ ആ തിരക്കുകളും ഉച്ചയ്ക്കത്തെ ആ അലച്ചിലും ക്ഷീണവും ഒക്കെ മറന്ന് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സമയമാണ്. ഒരു 7 മണി ആ ഒരു 8 മണിക്കുള്ള ഇടയിലുള്ള സമയം, നമ്മൾ ഡിന്നറൊക്കെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സമയം. അപ്പോൾ ആ ഒരു സമയം അതാണ് ഇത്. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ബാക്കിൽ റേഡിയോയിലൂടെ ഇഷ്ടമുള്ള പാട്ടും കൂടി കേൾക്കുകയാണെങ്കിൽ പിന്നെ എന്ത് വേണം അല്ലേ? അങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകൾ എന്തെങ്കിലും കേൾക്കണമെന്ന് ഒരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് ആ മനസ്സിലങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ട. ഫോൺ എടുക്കുക, 0469-27-30-333 ഈ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞാലേ ആ പാട്ട് ഞാനിവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ റെഡി അല്ലേ? റെഡി ആണ് എന്ന് എനിക്കറിയാം. നമുക്കൊരു പാട്ടിലൂടെ തുടങ്ങാം. കൊച്ചിക്കാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കമോൺ, അവർക്കുള്ള പാട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു പാട്ടിലൂടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ പാട്ടുകൾ ഏതാണ് എന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് വിളിക്കാൻ മറക്കണ്ട. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0469-27-30-333. നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ കൊച്ചി പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇതാ തിരികെ തിരക്കിയാണ്. ഭയങ്കര രസമുള്ള പാട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഹണി ബീ എന്നുള്ള മൂവീനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഹണി ബി ഫസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് ഭയങ്കര രസമുള്ളൊരു മൂവിയായിരുന്നു. സെക്കൻഡിലേക്ക് വരുമ്പോൾ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പം കേട്ടാലും ഞാൻ അങ്ങനെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യും ഈ പാട്ട്. അപ്പം എന്തെങ്കിലും ആ ഒരു പാട്ടൊക്കെ കേട്ട് തിരികെ എത്തുമ്പോൾ നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: എന്തോ നമസ്കാരം, ഇത് ആരാണ്?
1: മുഹമ്മദ് വർക്കേ ബാവനൂർ.
0: മുഹമ്മദ് ക, എന്നാ ഉണ്ട് വിശേഷം?
1: എന്താ നല്ല വിശേഷം? ഒന്നും മഴ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല വെയില് തന്നെ, നല്ല വെയിൽ തന്നെ വരുന്നു.
0: അതെ, ഇന്ന് കുറച്ച് നാൾക്ക് ശേഷം നല്ലൊരു വെയില് കിട്ടി നമുക്ക്.
1: അതെ അതെ.
0: അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് നാരായണ സിനിമയിലെ ശ്രീരാമനാമ ജപ സ്വാഗരം പറഞ്ഞ പാട്ടില്ലേ, ആ പാട്ട്
0: കേട്ടാ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: നമ്മുടെ അൻസാർ കരുനാഗപ്പള്ളി, ബഷീർ ആലത്തൂര്, സൗഹൃദവാണി റേഡിയോ കൂട്ടായ്മ, സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മ, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കേട്ടോ.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം എന്തായാലും മുഹമ്മദിക്ക് ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. മുഹമ്മദിക്ക് ആവശ്യപ്പെട്ട ആ ഒരു പാട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് ഒരു മെസ്സേജിലേക്ക് പോവാം. വേദനകൾ മരുന്നുകൊണ്ട് മാത്രമല്ല, ചിലത് സമയം കൊണ്ടും ചിലത് സ്നേഹം കൊണ്ടും മാറും. സമാധാനത്തോടെ ഉറങ്ങൂ, ഗുഡ് നൈറ്റ്, ഒത്തിരി സ്നേഹത്തോടെ ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് അപ്പുസ്കുട്ടി, ഗുഡ് ഈവനിങ്, അമൃത കാർത്തിക്കുട്ടി, ദീപക്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനിൽ സാറിനാണ്. അനിൽ സാറിന് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരാണ്. ഇനി നമുക്ക് മുഹമ്മദിക്ക് ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകണം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ.
5: ഹലോ,
4: നമസ്കാരം.
5: ഞാൻ നടക്കാം. നമസ്കാരം, ഞാൻ നടക്കാം. സന്തോഷ് കുമാർ.
4: സന്തോഷായിട്ട് എന്നാ ഉണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ?
5: നല്ല
4: വിശേഷം. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
5: ഓക്കെ,
4: ഡെഡിക്കേഷൻ ഉണ്ടോ?
5: മുഹമ്മദ് വടക്കവാവന്നൂർ, കുമാരകം,
4: സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്കാണ് പോകുന്നത്. ആ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇഷ്ടഗാനങ്ങളൊക്കെയാണ് കേട്ടോ അതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പാട്ട് കേട്ടിട്ട് നമ്മൾ തിരികെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ.
2: ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം. ആ ഗീത ചേച്ചി, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആകുവാണ് നമ്മൾ പറയുമ്പോ. ഓക്കെ, എന്നാണ് വിശേഷം ചേച്ചി? സുഖായിട്ടിരിക്കുന്നു. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
2: ഇന്ന് വേണുന്നത് കണ്ണ ഗുരുവായൂരപ്പ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ. അപ്പൊ ആ പാട്ട് വേണം.
1: തീർച്ചയായിട്ടും
2: കിട്ടി, ഭാഗ്യമുണ്ട്.
1: ആണല്ലേ? ഓക്കെ, നമുക്ക്
2: ഞങ്ങൾ ഇന്ന് ഗുരുവായൂരിന് പോവാട്ടോ. 9:45 ട്രെയിനിന് പോകും ഞങ്ങൾ.
1: ആണ്, ഓക്കെ. പോയിട്ട്
2: അങ്ങനെ കാണാൻ പോവാ.
1: പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വാ എന്തായാലും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ടിലേക്ക് പോവാ കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഓക്കെ മോളെ.
1: ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷന് കേട്ടിരിക്കുന്ന എല്ലാവർക്കും, അവർണ മോൾക്കും കണ്ണിന് വേണ്ടിയും കൂടി അങ്ങ് ചോദിക്കാം.
1: ഓക്കെ, എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാം.
2: നല്ലൊരു ശുഭരാത്രി നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ.
1: ഓക്കെ,
2: പ്രാർത്ഥിക്കണം എല്ലാവരും, കാരണം പോയി വരാനായിട്ട് യാത്ര ചെയ്ത് വരണ്ടേ.
1: ഓക്കെ, അപ്പൊ എന്തായാലും യാത്രയൊക്കെ അടിപൊളിയാവട്ടെ. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് ഗീത ചേച്ചിയായിരുന്നു. അപ്പൊ ഗുരുവായൂർ പോവാണ് എന്നാണ് പറഞ്ഞ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ചേച്ചി ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. ഞാൻ വരുന്നു പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
2: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡാണ് കൂടെ ഉള്ളത്. ഞാൻ ആർജി അപർണയാണ് കേട്ടോ. സമയം 7 കഴിഞ്ഞ് 29 ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ, ഗുഡ് ഈവനിംഗ്. രാജപ്പൻ.
2: ആ രാജപ്പൻ ചേട്ടൻ, എന്നാണ്ട് വിശേഷം? ചായ ഒക്കെ കുടിച്ചോ?
3: നല്ല വിശേഷങ്ങൾ.
2: ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
3: എനിക്ക് വേണ്ടത് ഒരു പഴയ പാട്ടാ, ലങ്കാതകൻ എന്ന സിനിമയിൽ ദാസേട്ടൻ പറയ ഈശ്വരൻ ഒരിക്കൽ ഇന്നിന് പോയിരുന്ന സിനിമ പാട്ട്. അപ്പൊ ആ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെലിബറേറ്റ് ചെയ്യുന്നു.
2: ഓക്കെ, എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. രാജപ്പൻ ചേട്ടനായിരുന്നു. ലങ്കാദഹനം എന്ന മൂവിയിലെ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് റേഡിയോ മാക്ഫാസ്റ്റ്. അപർണ, ഗീതചേച്ചിക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൂടി ഉണ്ടാകട്ടെ. യാത്ര സുഖകരമായിരിക്കട്ടെ. സന്തോഷ് നടക്കാവിനും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ മുഹമ്മദ് കേക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഹായ് അപർണ, എല്ലാ ഗാനങ്ങളും സൂപ്പർ എന്ന് പറഞ്ഞ് നമ്മുടെ ഷംസുദ്ദീനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇക്കു നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. കണ്ണീരോടെ അമ്മയ്ക്ക് പ്രണാമം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാബു സ്നട്ടാശ്ശേരി നമ്മുടെ ജാനകി അമ്മയുടെ ഒരു പിക്ചർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ചേട്ടന് നല്ലൊരു ശുഭരാത്രി ഞാൻ ഇങ്ങോട്ട് തരുകയാണ്. ഇനി നമുക്ക് രാജപ്പൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോവാം. ദാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജി അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ ഹലോ. ഓ, കോൾ ഡ്രോപ്പായി. എന്തായാലും ത്രിമൂർത്തി സനിൽ ചേട്ടനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. നമസ്കാരം അപർണ, കണ്ണൂരിൽ നിന്ന് ബസ് കയറി തിലാനൂരിലേക്ക് വരികയാണ്. ബസ്സിൽ പാട്ട് വെച്ചിട്ടുണ്ട്, എന്നാലും മെല്ലെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കേൾക്കുന്നുണ്ട്. തിലാനൂരിൽ എത്താനായി ഓക്കെ എത്താനായി എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ശുഭരാത്രി കൊടുത്തോളൂ. ആനന്ദൻ തിലാനൂർ. ആനന്ദൻ ചേട്ടൻ, നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായി. സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ എന്റെ കൂടെ അടുത്തൊരാളുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം അപർണ.
0: നമസ്കാരം. ഇത് ആരാണ്?
1: ദിവ്യ സന്തോഷ്.
0: ആ ദിവ്യ ചേച്ചി, എന്നാണ്ട് വിശേഷം?
1: സുഖായിട്ടിരിക്കുന്നു.
0: ഓക്കേ, അപ്പൊ എന്തായാലും ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് സൂര്യൻ എന്ന് പറഞ്ഞ തമിഴ് സിനിമയിലെ നല്ലൊരു പാട്ടുണ്ട്, 18 വയസ്സ് ഇളമുട്ടു മനസ്സെന്ന് പറഞ്ഞ ഒരു പാട്ട്. ആ പാട്ട് കേൾക്കണം.
0: ഓക്കേ, ആ പാട്ട് തന്നെ വെച്ച് തന്നെ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഈ പാട്ട് തന്നെ പരിചയപ്പെടുത്തിയെന്ന് വെച്ചാ കേട്ടാളായി രതീഷാണ് പരിചയപ്പെടുത്തിയത്. രതീഷിനായിരിക്കട്ടെ.
0: ഓക്കെ, രതീഷ് ചേട്ടന് വേണ്ടി തന്നെ കൊടുത്തേക്ക് കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. ചേച്ചി ആവശ്യപ്പെട്ട പാട്ടാണ്. രതീഷ് ചേട്ടനാണ് ഈ ഒരു പാട്ട് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പൊ ആ ചേട്ടന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാം. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജിലേക്ക് പോകാം. ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്, ഒന്നിനും വേണ്ടി യാചിക്കരുത്, നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം. ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപർണക്കുട്ടിക്കും ശുഭരാത്രി, റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും ശുഭരാത്രി. മിനി റെജി, മിനി ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരുവാണ്. അപർണ, അനിൽ വിളിച്ചത് ഇന്ന് 47-ാം വിവാഹ വാർഷികമായ നമ്മുടെ ഏറ്റുമാനൂർ നാരായണ ചേട്ടനും ഇന്ദ്രചേച്ചിക്കും ആശംസകൾ നേർന്നുകൊണ്ട് ചോദിച്ച ഗാനമായിരുന്നു അത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതുകൊണ്ട് മാക്ഫാസ്റ്റിലൂടെ ആശംസ അറിയിക്കൂ എന്ന് പറഞ്ഞു നമ്മുടെ മുഹമ്മദിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും എന്റെ വക നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. ഒപ്പം ദാനിയൽ ചേട്ടൻ ആ ഒരു ഡെഡിക്കേഷനോടെ ആയിരുന്നു ആ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരുന്നത്. അത് ഞാനിവിടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ചേച്ചി ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. ഇതാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അപ്പൊ എന്തെങ്കിലും നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്, ഇത് ആരാണ്? അൻസാറിക്കാണോ? അൻസാർക്ക് എന്നാ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു?
1: നല്ല വർത്താനം,
0: നല്ല വർത്താനം. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: അപ്പൊ എനിക്ക് മന്ത്രമോതിരം, മായമോതിരം, ഇന്ദ്രജാല കല്ലുമോതിരം.
0: ആ, ഈ ഒരു പാട്ടാണ് വേണ്ടത്. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ, ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കാ ഡെഡിക്കേഷൻ?
1: വി മുഹമ്മദ് വടക്കേവാനൂർ, ശ്രീനിവാസൻ മലപ്പുറം, പിന്നെ നമ്മുടെ ആലപ്പുഴ പുത്തനാട് ജമീ ഫാക്ടറി എടുത്തേ, ജമീ ഫാക്ടറി ജോലി ചെയ്യുന്ന ഒരു അഖിലയുണ്ട്, അഖിലക്ഷ്യം. ആ റേഡിയോ കൂടെ പരിചയപ്പെട്ടതാ.
0: അപ്പൊ എല്ലാവർക്കും കൊടുത്തേ പറഞ്ഞ.
1: ആ, ഷീബ കുമരകം, പിന്നെ പിന്നെ അപർണക്കു, ദീപക്കു, അമൃതക്കു.
0: ഓക്കെ, എല്ലാവർക്കും
1: കൊടുത്തേ. എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. അൻസാറിക്കായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അൻസാറിക്ക് പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഇതിനിടയിൽ നമ്മളെ വീണ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാന്ന് അറിയില്ല, കാരണം കോള് കട്ടായി പോയി. പെട്ടെന്ന് ചേച്ചി ഏതോ ഒരു പാട്ട് ചോദിക്കാൻ വന്നു. അതിനിടയിൽ തന്നെ വീണ ചേച്ചി ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കോള് കട്ടായിപ്പോയി. അപ്പം എന്തായാലും ചേച്ചി ഏത് പാട്ടാണോ ആവശ്യപ്പെടാൻ വന്നത്, ആ ഒരു പാട്ട് ഇനിയിപ്പോൾ കോള് കണക്റ്റ് ആകുമോ എന്നറിയില്ല. കണക്റ്റ് ആകുകയാണെങ്കിൽ നമുക്ക് ആ പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഇതാ ഈ ഒരു പാട്ട് ചേച്ചിക്ക് കൊണ്ട് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യുകയാണ് കേട്ടോ. മന്ത്രമോതിരം ഞാനിങ്ങ് എടുത്തു എന്ന് പറഞ്ഞ് ലിസി ചേച്ചി ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് ഈവനിങ് അപർണക്കുട്ടി, ഞാൻ ഷീബ കുമരകം. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നാരായണൻ ചേട്ടനും വൈഫിനും ഒരു നല്ല ആശംസകൾ. നീരുന്നു കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഷീബ ചേച്ചിക്ക് നല്ലൊരു ഗുഡ് നൈറ്റ് ഞാൻ അങ്ങോട്ട് തരാണ്. കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിന്റെ സന്ധ്യാ നമസ്കാരം അവർണ വാർഷിക, ഓക്കെ, വാർമേഘ വർണ്ണന്റെ മാറിൽ എന്ന പാട്ട് ഞാൻ ചോദിച്ചത്. ഇന്ന് 47-ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഏറ്റുമാനൂർ നാരായണൻ നായർ ചേട്ടനും ഇന്ദിര ചേച്ചിക്കും വേണ്ടിയാണ് വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇരുവർക്കും വേണ്ടി സൗഹൃദവാണിയുടെ പേരിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ആശംസയും ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നാരായണൻ നായർക്കും പ്രിയതമയ്ക്കും ആശംസകൾ. ബാബു നട്ടാശ്ശേരി. ഓക്കെ, ബാബു ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ആശംസകളും ഒക്കെ ഞാനിവിടെ കൈമാറുകയാണ്. ഇനി നമുക്ക് പാട്ട് കേൾക്കാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കൾക്കുള്ള ഇഷ്ടഗാനങ്ങളൊക്കെയാണ് കേട്ടോ ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പതിയെ എനിക്ക് ഇവിടുന്ന് ചാറ്റ പറയാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ ദാ എന്റെ കൂടെ ഒരാൾ ചേരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: നമസ്കാരം അവർണ കുട്ടിയെ, ഞാൻ വീണ ചേച്ചിയെ വിളിക്കുന്നത്.
0: വീണ ചേച്ചി, ഞാൻ ഓർത്ത് അങ്ങോട്ട് പോയെന്ന്, തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ല. ആണല്ലേ, ഓക്കെ. വീണ ചേച്ചി, ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് അംഗീകാരം എന്ന ചിത്രത്തിലെ നീലജലാശയത്തിൽ നിന്നുള്ള പാട്ടാണ് വേണ്ടത്, ജാനകി അമ്മ പാടിയ. അതോടൊപ്പം തന്നെ ആദ്യം ഞാൻ ഗീത ചേച്ചിക്ക് താങ്ക്സ് പറയുന്നത്, കാരണം എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളിലെ രണ്ടു കൂട്ടം പാട്ടുകളാണ് രായപ്പൻ ചേട്ടന്റെ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോകുന്ന ഗീത ചേച്ചി ആവശ്യപ്പെട്ട ആ പാട്ട് ഞാൻ കേൾക്കാൻ ഒത്തിരി ആവശ്യപ്പെട്ട പാട്ടായിരുന്നു. അപ്പം ഗീത ചേച്ചിക്കും ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ ചേച്ചി, അപ്പൊ എന്തെങ്കിലും നോക്കി ഒരു പാട്ട് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് വീണ ചേച്ചി ആയിരുന്നു. ചേച്ചി ആവശ്യപ്പെട്ട പാട്ടിലേക്കാണ് പോകുന്നത്. ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ. അപർണ, മെസ്സേജിൽ പാട്ട് ചോദിച്ചിട്ട് ഇപ്പൊ കിട്ടുന്നില്ല. എന്നാ വിളിച്ച് പാട്ട് ചോദിക്കാന്ന് വെച്ചാലോ, വിളിച്ചിട്ടും കിട്ടുന്നില്ല. പരിപാടി കേട്ടുകൊണ്ട് ശുഭരാത്രി മെസ്സേജ് അയക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ശുഭരാത്രി എന്ന് പറഞ്ഞ് ഗിരീഷേട്ടനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെ പറയരുത്, ട്രൈ ചെയ്യണം, കിട്ടും എന്തായാലും. അപ്പൊ എന്തായാലും പതി എനിക്കിവിടുന്ന് ടാറ്റ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജി അപർണയാണ്. താങ്ക് യു വീണ എന്ന് പറഞ്ഞ് നമ്മുടെ ഗീത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും നേരം പ്രോഗ്രാമൊക്കെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും, വിളിച്ച എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർജി അപർണ സൈനിങ് ഓഫ് ഫ്രം സോങ്സ് ഓൺ ഡിമാൻഡ്. കേട്ടുകൊണ്ടേ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
3: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: നേരിയ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിലേക്ക് എവർക്കും സ്വാഗതം. രുചിക്കൂട്ടിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഊണിന് പുതിയൊരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ രുചികരമായിട്ടുള്ള ഒരു ബീഫ് പാസ്ത കാസറോൾ ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള പാസ്ത, രുചികരമായിട്ടുള്ള ബീഫ്, ക്രീം ചീസ് ഇതൊക്കെ ചേർത്തിട്ട് മൈക്രോവേവ് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു വിഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള ബീഫ് പാസ്ത കാസറോൾ. മസാലകളും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂണുകളും ഒക്കെ ചേർത്ത് പാകം ചെയ്യുന്ന ഈ വിഭവം വളരെ ടേസ്റ്റ് ആണ്. നമുക്ക് വീട്ടിലെളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ കുറച്ച് ഐറ്റംസ് നമുക്ക് വേണം. ഇത് വേറൊരു ടൈപ്പ് സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ഐറ്റംസ്, ചില ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പിന്നെ പാസ്ത വേണം 2.5 കപ്പ്, ഒലിവ് ഓയിൽ ഒരു വലിയ സ്പൂൺ, ബീഫ് നമ്മൾ അരച്ചെടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്, അത് 1/4 കിലോ വേണ്ട, അതിൽ കുറച്ചും കൂടി കുറച്ചു മതി. സവാള വളരെ പൊടിയായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്, വെളുത്തുള്ളി 3 എണ്ണം അതും പൊടിയായിട്ട് അരിയുക, ഉപ്പും കുരുമുളക് പൊടിയും പാകത്തിന്, തക്കാളി ചതച്ചത് 1.5 കപ്പ്, പിന്നെ ഇറ്റാലിയൻ സീസണിങ് 1/4 ടീസ്പൂണ്, ബേബി സ്പിനാച്ച് 2 കപ്പ്, പിന്നെ ബേസിൽ ലീവ്സ് 5 ഇല വേണം, അത് നമുക്ക് കീറിയിടാം. മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ്, പിന്നെ പാർമസൻ ചീസ് ഗ്രേറ്റ് ചെയ്തത് 1/2 കപ്പ്. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഡിഷ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് വാങ്ങേണ്ടി വരും. അങ്ങനെ വാങ്ങി വെച്ചാൽ മാത്രമേ ഇതൊക്കെ അതിന്റേതായിട്ടുള്ള ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ പിന്നെ പാസ്ത, ഒലിവ് ഓയിൽ, ബീഫ് അരച്ചത്, സവാള, വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക് പൊടി, തക്കാളി ചതച്ചത്, പിന്നെ ഇറ്റാലിയൻ സീസണിങ്, ബേബി സ്പിനാച്ച്, ബേസിൽ ലീവ്സ്, മൊസറല്ല ചീസ്, പിന്നെ പാർമസൻ ചീസ്, ഇത്രയും നമുക്ക് എടുത്തു വെക്കണം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മളിത് മൈക്രോവേവ് ഓവനിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഒരു 375 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒന്ന് ചൂടാക്കിയിടുക. ഇനി പാസ്ത പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ പാസ്ത പാക്കറ്റ് എടുക്കുമ്പോൾ അതിലുണ്ടാവും എങ്ങനെയൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നമ്മളത് വേവിച്ച് അതിലെ വെള്ളം ഒന്ന് മാറ്റി വെക്കുക. ആ ടൈമിൽ ഒരു പാനിൽ ഒലിവ് ഓയിൽ ചൂടാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബീഫ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ആ ബീഫിന്റെ ഒരു പിങ്ക് കളറൊക്കെ മാറുമ്പോഴേക്കും നമ്മൾ പിന്നെ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സവാള, വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലോ, ഇത്രയും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് അതിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ചെയ്യേണ്ടത് നെക്സ്റ്റ് ചേരുവകൾ, തക്കാളി ചതച്ചതും ഇറ്റാലിയൻ സീസണിങ്ങും, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ സ്പിനാച്ചും ബേസിൽ ലീവ്സും ചേർത്ത് ഇളക്കിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചും കൂടി എടുക്കണം. ഉപ്പും എരിവും പാകത്തിനാക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് ഇളക്കിയിട്ട് മിക്സ് ചെയ്യാം. ഈ പാസ്തയുടെ പകുതി മയം പുരട്ടി ഒരു ബേക്കിംഗ് ഡിഷിൽ ഒന്ന് നിരത്തി കൊടുക്കുക. നമ്മളൊരു ഓയിൽ എന്തെങ്കിലും പുരട്ടിയിട്ടുള്ള ഒരു ബേക്കിംഗ് ഡിഷിൽ നിരത്തുക. മുകളിൽ 2 വലിയ സ്പൂൺ പാർമസൻ ചീസും 1/2 കപ്പ് മൊസറല്ല ചീസും ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ ബാക്കിയുള്ള പാസ്ത നിരത്തി ബാക്കി ചീസും കൂടി നമ്മളൊന്ന് വിതറി കൊടുക്കുക. ഇനി ചൂടാക്കിയിട്ടിരിക്കുന്ന ഓവനിൽ വെച്ചിട്ട് ഒരു 20 to 22 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ചീസ് മുഴുവൻ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. എന്നിട്ട് നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുള്ള, ഉച്ചയ്ക്കൊക്കെ ഊണിന് ഒരു വെറൈറ്റി ടേസ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ബീഫ് പാസ്ത കാസറോളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അവർക്കാണല്ലോ കുറച്ചും കൂടി ഈ നോർത്ത് ഇന്ത്യൻ ടച്ചിലുള്ള ഫുഡൊക്കെ ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടം. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ ഈ ഒരു രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരി വൺ കുക്കാൻ ഇറ്റ് ഹാപ്പിലി.

0: കൊച്ചി.
1: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:30 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
2: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ. സമയം

അതെ, അകാലം നിറ ഒരു പ്രശ്നമായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിലേ അതിനുള്ള ഒരു സൊല്യൂഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ഷമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മളൊക്കെ ഇപ്പൊ സ്ഥിരം നേരിടുന്ന ഒരു പ്രശ്നമാണ് അകാല നിറ എന്നതല്ലേ. പണ്ടത്തെ കാലത്ത് തലമുടി നിറക്കുക എന്ന് പറയുന്നത് ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുടെ ഒരു കാര്യത്തിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ തലമുടി നിറക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. ചെറിയ കുട്ടികൾ മുതൽ അത്യാവശ്യം ഇപ്പോൾ ഓവർ പ്രഷറൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് വരെ നല്ലപോലെ തലമുടി നിറക്കുന്നുണ്ട്. ഈ അകാല നിറയ്ക്ക് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് സയന്റിഫിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമുക്ക് കുറച്ച് ടിപ്പിലേക്ക് കടക്കാം കേട്ടോ. ഈ അകാല നിറ നമ്മുടെ സ്ട്രെസ്, അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസ്, ഇനി അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാരണം ഉണ്ടാകുന്നതാണ്. നമ്മുടെ മെഡിക്കൽ കണ്ടീഷനും ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇനി നിങ്ങളുടെ സ്ട്രെസ് അല്ലെങ്കിൽ നിങ്ങളുടെ കെമിക്കൽ പ്രൊഡക്റ്റ് ഒക്കെ ഓവറായിട്ട് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അകാല നിറയാണെങ്കിൽ അത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ അതിനെ ചെറുക്കാനായിട്ട് ഒരു സൂത്രപ്പണി, അതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോണത് കേട്ടോ. അപ്പൊ ഇതിനായിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മൾ മുടി കറുപ്പിക്കാനായിട്ട് സാധാരണ പാർലറിലൊക്കെ പോയി ഒരുപാട് പൈസ കൊടുത്ത് ഹെയർ കളർ ചെയ്യാറുണ്ട്, അതിന്റെയൊക്കെ കെമിക്കൽ കാരണം മുടി പൊട്ടിപ്പോവാറുണ്ട്, അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നമില്ല. രണ്ടേ രണ്ട് ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തലമുടി കറുപ്പിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ട് വേണ്ട ഐറ്റംസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കയ്യൂന്നിയാണ്. കയ്യൂന്നി നമുക്കറിയാം, നാട്ടും പ്രദേശങ്ങളിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. പാടത്തും പറമ്പിലും ഒക്കെ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ കയ്യൂന്നി എന്ന് പലയിടത്തും പറയും, അതുപോലെ തന്നെ കയ്യണ്ണ എന്ന് പറയും. അപ്പൊ എന്തായാലും ഭൃംഗരാജ് ആണ് ഐറ്റം കേട്ടോ. അപ്പൊ ഭൃംഗരാജ് എടുക്കുക, ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ചെറിയ തളിരായിട്ടുള്ള ഇത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് ഇത് തണലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുക, ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. ഇനി വേണ്ടത് നീലാമരിയാണ് കേട്ടോ. നീലാമരി എന്ന് പറയുന്നത് നമുക്കറിയാം, പണ്ട് മുതലേ നമ്മുടെ മുടി വളർച്ചയിൽ പ്രധാനമായിട്ട് സഹായിക്കുന്ന ഒരു ഔഷധമാണ് ഈ നീലാമരി എന്ന് പറയുന്നത്. ഈ നീലാമരി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം തരാനും സഹായിക്കും കേട്ടോ. അപ്പൊ ഇത് നല്ലപോലെ തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. അതായത് എടുക്കുമ്പോൾ രണ്ടും സമമായിട്ടുള്ള അളവിലാണ് എടുക്കേണ്ടത്, കയ്യൂന്നിയും അതുപോലെ തന്നെ നീലാമരിയും. ഇത് രണ്ടും പൊടിച്ച് എണ്ണയിൽ ചാലിച്ച് തലയിൽ തേക്കുന്നത് മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ മുടി കറുപ്പിക്കാനും സഹായിക്കും. എന്നാൽ ഇത് നമ്മളൊരു ഹെയർ പാക്ക് ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഒരു നല്ല വൃത്തിയുള്ള ബൗൾ എടുക്കുക, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഭൃംഗരാജിന്റെ പൗഡർ ആഡ് ചെയ്യുക. ഇനി ഇത് ഉണക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതൊക്കെ നമുക്ക് മരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അതേ അളവിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ എന്താ പറയുക നമ്മുടെ നീലാമരിയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വെള്ളത്തിൽ ചാലിച്ച് തലയിൽ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടി പെട്ടെന്ന് കറുക്കാനായിട്ട് സഹായിക്കും. ഉടനെ ഒന്നും സംഭവിക്കില്ല, നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ പോലെ അല്ല. അപ്പൊ കുറച്ച് അതിൻ്റെതായ ഒരു സമയം എടുക്കും, എങ്കിലും സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, അകാല നിറ എന്ന വലിയ പ്രശ്നത്തിനുള്ള ഒരു കുട്ടി സൊല്യൂഷൻ ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജയ് ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്.
4: 9 o'clock.

0: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
1: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

90.4 Radio Macfast.

0: 90.4 റേഡിയോ ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

അയ്യോ ആപത്ത, പാടണ്ട പാടണ്ടെന്ന് പറ, പള്ളി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചെന്ന് പാടണ്ടെന്ന് പറ, പോ ഓടിപ്പോ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
3: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
4: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: ലഹരിക്കെതിരെ കേരള സർക്കാരുമായി കൈകോർത്ത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലഹരി ചികിത്സാ വിഭാഗം ഡോക്ടർ കെ എം സി തൂഫാൻ കെയർ പ്ലസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9:00 ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിൽ നിർവഹിക്കുന്നു. ശ്രീ സജയ് ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തുന്നു.
5: ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: ഗുഡ് ഈവനിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആർ ജെ അമൃത കാർത്തിക. ഓർമ്മകൾ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോവുകയാണല്ലേ. എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ പഴയ കാലഘട്ടം തന്നെയാണ്. എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരാതെ ഇങ്ങനെ കടല് പോലെ കിടക്കുകയാണല്ലേ നമ്മുടെ

ഫീലായിരുന്നു അല്ലെ. കാരണം ഇല്ലൻ ലെറ്ററും പോസ്റ്റ് കാർഡും തുറക്കുമ്പോൾ കിട്ടിയിരുന്ന ആ ഒരു മഷിയുടെ മണം, ഓരോ വരിയും പലവട്ടം വായിച്ചിരുന്ന ദിവസങ്ങൾ, മറുപടി എപ്പോൾ വരുമെന്ന് കാത്തിരുന്ന ആ ക്ഷമ, ഇന്നത്തെ ഒരു സീൻ മെസ്സേജിന് പോലും ഇല്ലാത്ത ഒരു വില അന്നത്തെ ഒരു കത്തിനുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ചില ഓർമ്മകൾ അങ്ങനെയാണ്, കടലാസിൽ എഴുതിയതാണെങ്കിലും മനസ്സിൽ മായാതെ കിടക്കും.

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. നാട്ടുകാർക്ക് കൂട്ടായി. ഇനി മറ്റൊന്ന്, നമ്മൾ പലപ്പോഴായി പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ന് ഒരു ദിവസം നമുക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോ എടുക്കാമല്ലേ. ഇനി അതിലിഷ്ടമില്ലാത്തതുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ ഒരു കാലത്ത് ഒരു ഫോട്ടോ എടുക്കുക എന്നത് വളരെ വലിയൊരു ആഘോഷമായിരുന്നു. പുതിയ വസ്ത്രം ധരിച്ച് സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോഗ്രാഫർ പറയുന്നത് പോലൊക്കെ അങ്ങോട്ടൊന്ന് നോക്കൂ, ഇങ്ങോട്ടൊന്ന് നോക്കൂ, ഒന്ന് ചിരിച്ച്, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് അനുസരിച്ച് നിന്നിരുന്ന കാലം. പിന്നെ ആ ഒരു ഫോട്ടോ കിട്ടാൻ ദിവസങ്ങളോളം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആൽബം തുറക്കുമ്പോൾ ഓരോ ചിത്രത്തിനും ഒരു കഥയും ഉണ്ടായിരുന്നു. ഫിൽറ്ററുകളൊന്നുമില്ല, പക്ഷേ ഓർമ്മകൾക്ക് നിറം ഒരുപാടായിരുന്നു.

എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പഴയ സിനിമാ പോസ്റ്ററുകളും മതിലുകളും, ഞാൻ ഈ ഒരു ടൈറ്റിൽ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരു പിക്ചർ വന്നിട്ടുണ്ടാവില്ലേ? ഇന്നത്തെ പോലെ മൊബൈലിൽ ട്രെയിലർ കാണുന്ന കാലമല്ലായിരുന്നു. നാട്ടിലെ മതിലുകളിൽ ഒട്ടിച്ചിരുന്ന പുതിയ സിനിമയുടെ പോസ്റ്ററുകൾ കണ്ടാണ് സിനിമ റിലീസായ വിവരം നമ്മൾ അറിയുന്നത്. ബസ് സ്റ്റാൻഡിലും ചന്തയിലും നിറഞ്ഞു നിന്നിരുന്ന വലിയ പോസ്റ്ററുകൾ, നമ്മുടെ നായകനെയും നായികയും നോക്കി സിനിമ മനസ്സിൽ കണ്ടുകഴിഞ്ഞിരുന്ന ദിവസങ്ങൾ, ചില മതിലുകൾ പോലും നമ്മുടെ ഓർമ്മകളുടെ ഒരു

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. ഇനി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാം. പഴയ അലമാരകൾ അതിന്നും സൂക്ഷിക്കുന്നവരുണ്ട്. ഓരോ വീട്ടിലും ഒരു പഴയ അലമാര ഉണ്ടാകും. അതിൽ സൂക്ഷിച്ചിരുന്നത് വെറും സാധനങ്ങളല്ല, ഓരോ കാലഘട്ടത്തിന്റെ ഓർമ്മകളാണ്. പഴയ ഡയറി, ആദ്യ ശമ്പളത്തിന്റെ രസീത്, മങ്ങിപ്പോയ ഫോട്ടോകൾ, സൂക്ഷിച്ചു വെച്ച ആശംസാ കാർഡുകൾ. വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ആ അലമാര അങ്ങനെ തുറക്കുമ്പോൾ സാധനങ്ങൾ മാത്രമല്ല, ജീവിതത്തിന്റെ ഓരോ അധ്യായവും വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു മുഹൂർത്തമായിട്ട് നമുക്ക് തോന്നും.

പണ്ടൊക്കെ നമ്മുടെ കയ്യില് ഒരു രൂപ കിട്ടിയാല് ലോകം മുഴുവൻ സ്വന്തമായ ഒരു സന്തോഷമാണ്. എന്ത് വാങ്ങണമെന്ന ചിന്ത തന്നെ ഒരു സന്തോഷം. ചിലപ്പോൾ അത് ചിലവാക്കാതെ പോക്കറ്റിൽ സൂക്ഷിച്ചും വയ്ക്കും. കാരണം ആ ഒരു രൂപയ്ക്ക് വില മാത്രമല്ല, ഒരു കുഞ്ഞു മനസ്സിന്റെ വലിയ സ്വപ്നങ്ങൾ കൂടിയുണ്ടായിരുന്നു. ഇന്ന് കാലം മാറി, നാണയങ്ങളുടെ വില മാറി, പക്ഷെ ആ ഒരു സന്തോഷത്തിന്റെ വിലയുണ്ടല്ലോ, അതിന്നും മാറാതെ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ അങ്ങനെ ഈ കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ കുഞ്ഞു ഓർമ്മകൾ പോലും നമുക്ക് വലിയ ആഘോഷമായിരുന്നു അല്ലേ. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും നഷ്ടങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതുപോലെ ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തണുപ്പുണ്ടല്ലോ മനസ്സിന്, അത് മറ്റൊരു ഫീലാണ്. എന്തായാലും ഇന്ന് സ്വീറ്റ് ഡ്രീംസിലൂടെ ഈ ഓർമ്മകൾ നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് സ്വീറ്റ് ഡ്രീംസിൽ നിന്ന് വിട പറയുന്നു ആർജി അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.